പരുന്തിന്റെ പുറത്ത് കയറിയിരുന്ന് അതിന്റെ കഴുത്തിൽ കൊത്താൻ ധൈര്യം കാണിക്കുന്ന ഒരേയൊരു പക്ഷി കാക്കയാണ്. എന്നാൽ പരുന്ത് കാക്കയോട് വഴക്കിടാനോ സമയം കളയാനോ നിൽക്കാതെ തന്റെ ചെറുകൾ വിടർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുവരികയാണ് ചെയ്യാറുള്ളത്. പരുന്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നോറും ഓക്സിജന്റെ കുറവ് കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി കാക്കയ്ക്ക് സ്വയം പിടിപെട്ട് താഴേക്ക് വീഴേണ്ടി വരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ താഴേക്ക് വലിക്കാൻ നോക്കുന്ന വിമർശകരോടും പ്രശ്നങ്ങളോടും തർക്കിച്ച് സമയം കളയാതെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ ഉയരത്തിൽ പറന്നു വരിക. നമ്മൾ ഉയരങ്ങളെത്തുമ്പോൾ നമ്മളെ തളർത്താൻ നോക്കുന്നവർ സ്വയം വഴിമാറിക്കൊള്ളും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 30 കൊല്ലവർഷം 1201 ആണ്, ഇടവം 16,

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ പോലെയാണല്ലേ. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ എങ്ങോട്ടൊക്കെയോ നമ്മളിങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക്, സ്റ്റഡീസ്, ഫാമിലി, അങ്ങനെ കുറേയേറെ തിരക്കുകൾ. ഇതിനിടയിൽ സ്വന്തമായിട്ടൊന്ന് ശ്വാസം വിടാനായിട്ട് എന്തിനാണ് ഈ ഓടുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്കൊരു ചെറിയ പോസ് ആവശ്യമാണല്ലേ. അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് തരുന്നൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ് ഇന്നത്തെ ദിവസം. യെസ്, അങ്ങനെ ഓടി ഓടി നമ്മൾ മെയ് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയിൽ വന്നെത്തിയിരിക്കുകയാണല്ലേ. ഇന്ന് മെയ് 30 ഈ ഒരു വർഷം തുടങ്ങി ഒരുപാട് പ്ലാൻസും ഡ്രീംസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ജേർണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാ ഈ മെയ് മാസവും പാക്കപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. ഈ ഒരു സാറ്റർഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ വരുമല്ലേ. ചിലർക്ക് ഇത് വർക്കൊക്കെ മാറ്റിവെച്ച് ഒരുപാട് നേരം കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു റെസ്റ്റ് ഡേ ആയിരിക്കും. മറ്റ് ചിലർക്ക് ഫാമിലിയുടെ കൂടെ പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫൺ ഡേ ആയിരിക്കും. ഇനി അതൊന്നുമല്ല, വെറുതെ വീട്ടിലെ രാവിലെ ഒരു കോഫിയെ കുടിച്ച് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു വൈബ് അത് ശരിക്കും വേറെ ലെവൽ തന്നെയാണ്. ആൻഡ് ഈ മെയ് മാസത്തെ ലാസ്റ്റ് സാറ്റർഡേ എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ വെക്കേഷനൊക്കെ തീർന്ന് ഇനി ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവാണല്ലേ. മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പുതിയൊരു റൊട്ടീനിലേക്ക് മാറുന്നതിൻ്റെയും ഒക്കെ തൊട്ട് മുൻപുള്ള ഈ ഒരു വീക്കെൻഡ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഓക്കെ, സോ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു മനോഹരമായിട്ടുള്ള സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

മോഹൻ സിതാര കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ചുറ്റുപാടിനെയും ലോകത്തെയും വളരെ വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടച്ച് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. ഒരു സാധാരണ പേപ്പർ യൂസ് ചെയ്തൊരു മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അടുക്കളയിൽ പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യുന്നതും ഒക്കെ ഇതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒന്നാണ്. എപ്പോഴും ഒരേ റൊട്ടീൻ ഫോളോ ചെയ്യുന്നതിൽ നിന്നും മാറി പുതിയൊരു ഐഡിയാസ് പരീക്ഷിക്കുന്നതും എപ്പോഴും നമ്മുടെ മൈൻഡിന് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണല്ലേ. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ പുതിയ ചിന്തകളെയും ഐഡിയകളെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് എന്ന് പറയുന്നത്. യെസ്, ഇന്ന് May 30 നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണ് കേട്ടോ. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വലിയ വലിയ പെയിന്റിംഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാട്ട് പാടുന്നതോ മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നതും ഒരു കാര്യത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്നതും ഒക്കെ വലിയ ക്രിയേറ്റിവിറ്റി തന്നെയാണ് കേട്ടോ. ഈ ബോറടിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടായിരിക്കും അല്ലേ. അതെന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോലികളിലായാലും അല്ലെങ്കിൽ ഹോബികളിലായാലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിനം പ്രചോദനം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ ഒരു ശനിയാഴ്ച ദിവസം അത്തരം പുതിയ ഐഡിയാസ് കണ്ടെത്താനായിട്ടും കൂടുതൽ ആക്റ്റീവ് ആകാനായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരും മറക്കണ്ട, ഇന്ന് നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണ്. സോ പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആഘോഷമാകാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി തിലകം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്ലൈംഗ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: बीएसएफ की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और बीएसएफ के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്ലൈംഗ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് എഐ സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി ഒ കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
4: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽപിജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽപിജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുക്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 wicket നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: வடிவம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா. இனி அறிவு மாஷயங்களும் வாய்ச்சறியாம். ஆசிரிய மாதிரிநாடு மாசிகையுடைய வரிக்காராகன் நீங்களுக்கும் சுவர்ண அவசரம்.
2: நம்முடைய சர்காத்மக சிருஷ்டிகள் மாதிரிநாடிலூட நாடறியட்டே. மாதிரிநாடு ஜீவகாருண்ய மாசிக வாய்க்குக, வரிக்காராவுக. கூடுதல் விவரங்களுக்கு 9447789863 என்ற நம்பரிலேக்கு பந்தப்படாம். நீங்களுடைய பிசினஸ் இனி நாடறியட்டே. ஆசிரிய எஃப்எம் 90 பரிசியங்கள் நல்குவானாய் நீங்களுக்கும் விளிக்காம். 9072585908 என்ற நம்பரிலேக்கு.
3: മഴക്കാലം എത്തിയതോടുകൂടി നമ്മുടെ കടലിനും ഇനി അല്പം വിശ്രമിക്കാനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് എന്നൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. നമ്മുടെ കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിക്കാനായിട്ടും പ്രകൃതിക്ക് സ്വയം ഒന്ന് പുതുക്കാനായിട്ടും ഈ ഒരു ബ്രേക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നുകൂടിയാണ്. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ഈ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുക കേട്ടോ. ഈ ഒരു കാലയളവിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നമ്മുടെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കൺട്രോൾ റൂമുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ സുരക്ഷയുടെ ഭാഗമായിട്ട് സീ റെസ്ക്യൂ ഗാർഡുകളുടെയും ലൈഫ് ഗാർഡുകളുടെയും മുഴുവൻ സമയ സേവനവും സജ്ജമാക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിരിക്കുകയാണ്. യു ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മി ആർ ജെ അനാമിക.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേട്ടറിയാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത്, നമ്മുടെ കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം നടക്കുക കേട്ടോ. 14 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പരമാവധി 20 ഓപ്ഷൻ വരെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഫീസ് അടച്ചതിന്റെ റസീതും അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടുന്ന സമയത്ത് ഹാജരാക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, https://admissions.keralayuniversity.ac.in/FYUGP2026. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, https://admissions.keralayuniversity.ac.in/FYUGP2026. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ധീര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Vimalahrithya English Medium and Little Buds Play School ലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: മോർണിംഗ് ഭോജോ.
1: MG സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിലേക്കും അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഏകജാലകം വഴിയാണ് പ്രവേശനം നടക്കാട്ടോ. മാനേജ്മെന്റ് വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ആദ്യം ഏകജാലക സംവിധാനത്തിലൂടെ അപ്ലൈ ചെയ്യണം. മാത്രമല്ല ലക്ഷദ്വീപിൽ നിന്നുള്ള അപേക്ഷകർക്കായിട്ട് ഓരോ കോളേജിലും സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. വികലാംഗ സ്പോർട്സ്, കൾച്ചറൽ ക്വാട്ട വിഭാഗങ്ങളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ അപേക്ഷകരെ സർട്ടിഫിക്കറ്റുകളുടെ ഡിജിറ്റൽ പകർപ്പ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സംവരണ ആനുകൂല്യം അവകാശപ്പെടുന്ന അപേക്ഷകർ ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ റവന്യൂ അധികാരിയിൽ നിന്നുമുള്ള കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ പകർപ്പ് അപ്ലോഡ് ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു UG PG പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, cap.mgu.az.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, cap.mgu.az.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഈ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0491909047 2949 1909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

എസ് സർക്കിട്ട് എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. നടന്ന വഴികളിൽ ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ പോലെ ഹൃദയത്തിൽ ഉറച്ചുപോയതാണ് ചില ഓർമ്മകൾ. എത്ര മറക്കാൻ ശ്രമിച്ചാലും അവ വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ശുഭദിനം, ഗുഡ് മോർണിംഗ് നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ലക്ഷ്മി അയച്ചിരിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റ് ആണല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ നടന്ന വഴികളിൽ പതിഞ്ഞ വളരെ ഡീപ്പായിട്ടുള്ള ഫുട് പ്രിന്റ്സ്, അതായത് കാൽപ്പാടുകൾ പോലെയാണ് ചില ഓർമ്മകൾ അല്ലെങ്കിൽ മെമ്മറീസ് അല്ലേ. നമ്മുടെ ഹൃദയത്തിൽ അതെപ്പോഴും അങ്ങനെ ഫിക്സ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്രത്തോളം അത് മറക്കാൻ ട്രൈ ചെയ്താലും ആ ഒരു മെമ്മറീസ് നമ്മളെ വീണ്ടും വീണ്ടും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ ഫാമിലിക്കും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ, ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനോദ് ചേട്ടനാണ് കേട്ടോ. തിരിതെളിയിക്കാൻ എളുപ്പമാണ്, എന്നാൽ അണയാതെ സൂക്ഷിക്കാൻ പ്രയാസമാണ്. ഇതുപോലെയാണ് ബന്ധങ്ങളും. ബന്ധങ്ങൾ അണയാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുക, ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് വിനോദ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഒരു ദീപം അല്ലെങ്കിൽ ഒരു തിരി തെളിയിക്കാനായിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് കാറ്റത്ത് കെട്ടുപോകാതെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മുടെ ലൈഫിലെ ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. പുതിയ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. എപ്പോഴും സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് വിനോദ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച വിനോദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കണം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം. ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഒരു മഴപ്പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി നമ്മൾ തമ്മിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനിച്ചേട്ടനാണ് കേട്ടോ. ഓസ്ട്രേലിയ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജീവിതം എന്ന പരക്കം പാച്ചിൽ ഒന്ന് തളർന്നിരുന്നാൽ മനസ്സിലാകും സ്നേഹിച്ചതാരാണെന്നും സ്നേഹം നടിച്ചതാരാണെന്നും. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കുക, സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ബിനിച്ചേട്ടൻ അയച്ചു തന്നിരിക്കുന്നത്. പറഞ്ഞത് എത്ര കറക്റ്റ് ഉള്ള കാര്യമാണല്ലേ. നമ്മുടെ ജീവിതം എന്ന ഈ ഒരു ഓട്ടപ്പാച്ചിനിടയിൽ നമ്മളൊന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും മനസ്സിലാകും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ആരാണെന്നും അതുപോലെ സ്നേഹം നടിച്ചത് ആരാണെന്നും ഒക്കെ. അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കാതെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിനിച്ചേട്ടൻ പറഞ്ഞ കാര്യം. സോ മെസ്സേജ് അയച്ച് നമ്മുടെ ബിനിച്ചേട്ടനും ചെണ്ട ഫാമിലിക്കും ഒരു അടിപൊളി തകർപ്പൻ സാറ്റർഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ എഫ് എം, ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ പേര് ആനി ഫിലിപ്പ് എന്നാണ്. അമ്മ, വി വിഷിംഗ് എ ഡേ ഫിൽ വിത്ത് ലവ്, ഹാപ്പിനെസ് ആൻഡ് എവറിത്തിങ് ദാറ്റ് മേക്സ് യു സ്മൈൽ ബൈ ആശ ആൻഡ് ഷാനി എന്നിവർ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആശ ചേച്ചിയുടെയും ഷാനി ചേച്ചിയുടെയും അമ്മയായിട്ടുള്ള ആനി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ ആനി ചേച്ചി

0: மார்னிங் போஜோ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2-3 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജയശ്രീ ടീച്ചർ, ഇന്നെന്റെ ഹസ്ബൻഡ് സജീവേട്ടന്റെ 61-ാമത്തെ ജന്മദിനമാണ്. എന്റെ വിഷസ് ആശ്രയിലൂടെ അറിയിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും നൽകണം. പറ്റുമെങ്കിൽ നല്ലൊരു സോങ്ങും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയശ്രീ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചറുടെ ജീവിതത്തിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ടീച്ചറിന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് സജീവേട്ടന്റെ 61-ാമത്തെ ജന്മദിനമാണ്. സജീവേട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ആശ്രയ എഫും 90 മെന്റിയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു 61-ാമത്തെ വയസ്സിലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി ചേട്ടനും ടീച്ചർക്കും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ബർത്ത്ഡേ സജീവേട്ട. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽ ചേട്ടനാണ്. മെയ് 30 നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് അയച്ചിരിക്കുന്നത് കേട്ടോ. മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഒരു സ്പെഷ്യാലിറ്റി ഇന്ന് നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണ്. നമ്മൾ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി കാണുമല്ലോ. ചിലർക്ക് നല്ലപോലെ പാട്ട് പാടാൻ കഴിയും, ചിലർക്ക് നല്ലപോലെ ഡ്രോയിങ്സ് ചെയ്യാനായിട്ട് സാധിക്കും, മറ്റു ചിലർക്ക് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത്. സോ മെസ്സേജ് അയച്ച നമ്മുടെ സുനിൽ ചേട്ടനും ഒരുപാട് സന്തോഷമുള്ള ഒരു ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ്. ഗുഡ് മോർണിംഗ്, നേരുന്നു നന്മ ദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും അതുപോലെ തന്നെ സുനിൽ ചേട്ടനും ജയശ്രീ ടീച്ചർക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ജയശ്രീ ടീച്ചറിന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് സജീവേട്ടനും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി കലക്കൻ ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ചന്ദ്രോത്സവം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekharam. Lotus Road Private Bus Stand-ine samibam Pulaman Kottarakara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: മഴ ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അടുത്ത 3 ദിവസം മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. നാളെ, അതായത് ഞായറാഴ്ച, 15 ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം എന്നീ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകൾ ാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, മഴ കനക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കാഴ്ച മങ്ങാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. മരങ്ങൾ വീഴാനായിട്ടും വൈദ്യുതി തടസ്സപ്പെടാനായിട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും അതുപോലെ ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കി എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 20 മിനിറ്റ് ആയിരിക്കാണ്. സ്വപ്ന കൂടുന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
6: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
5: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പൊടുവുകളിലൂടെ.
6: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെ ഓൺ ആശ്രയ FM 90.
7: പൊടുവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനാമിക. നമ്മുടെ ISRO നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ടുള്ളത്. അതായത്, നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മഞ്ഞിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയാൻ 2 ദൗത്യം. ചന്ദ്രയാൻ 2 റഡാർ നിരീക്ഷണത്തിലാണ് ഈ ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കേട്ടോ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ എക്കാലവും സൂര്യപ്രകാശം ഏൽക്കാതെ നിഴല് വീണ് കിടക്കുന്ന അതികഠിനമായിട്ടുള്ള തണുപ്പുള്ള ചില പ്രത്യേക ഗർത്തങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള 4 ഗർത്തങ്ങളിലാണ് ഇപ്പോൾ ഐസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 1.1 കിലോമീറ്റർ വ്യാസമുള്ള ഒരു വലിയ ഗർത്തത്തിൽ മഞ്ഞിന്റെ ശക്തമായിട്ടുള്ള തെളിവ് തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ ISRO അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ കുറച്ച് സയന്റിസ്റ്റുകളാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽസ് വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യയുടെ ശാസ്ത്ര ലോകത്തിന് ഒന്നാകെ വലിയൊരു നേട്ടം സമ്മാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സ്പേസിൽ ഇന്ത്യ ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ നേട്ടങ്ങൾ കൊയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റ് ആയിരിക്കാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ്, അങ്ങനെ യൂത്ത് മൂവിയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ ആദ്യം സംസാരിച്ച ആ ഒരു സ്പെഷ്യൽ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മെയ് 30 നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണ് കേട്ടോ. ഈ ഒരു ഡേ വെറുതെ കടന്നു പോകാൻ അനുവദിക്കാതെ നമ്മുടെ ലൈഫിലെ ചെറിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്കിന്ന് ശ്രമിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും നമ്മുടെ വർക്ക് ടെൻഷനും ബിസി ഷെഡ്യൂളും ഒക്കെ കാരണം നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്നത്തെ ഒരു വീക്കെൻഡിൽ നിങ്ങളുടെ ആ ഒരു ഹിഡൻ ടാലൻറ്റ് എന്താണെന്നൊന്ന് പൊടിത്തട്ടിയെടുക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അതൊരു പേപ്പറിൽ ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഗാർഡനിൽ പോയിട്ട് പുതിയ സ്റ്റൈലിൽ ചെടികൾ വെക്കുന്നതാകാം, അതുമല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് പുതിയൊരു റെസിപ്പി കുക്ക് ചെയ്യുന്നതും ആകാം. നിങ്ങളുടെ മൈൻഡ്

മൈൻഡിന് റിലാക്സേഷൻ തരുന്ന എന്ത് പുതിയ കാര്യവും വലിയൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. എപ്പോഴും ഒരേ പാറ്റേൺ ഫോളോ ചെയ്യാതെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത് നമ്മുടെ സ്ട്രെസ് മാറ്റാനായിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സോ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനോമിക സൈനിങ് ഓഫ്.

0: കനവുകൾ ഫോർ ദ ഫ്യൂച്ചർ.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പടവുകളുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും മോർണിംഗ് മോജോയിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇനി നമുക്ക് എന്തായാലും പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കരിയർ വൈസ് ഗ്രോത്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നൽകാനുള്ള കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാം. ഇന്ന് പടവുകളിലൂടെ മെയിൻ ആയിട്ട് നമ്മൾ കേട്ടറിയാൻ പോകുന്നത് ടൂറിസം മേഖലയിലെ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ്. അതാണ് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ അഥവാ ബിവോക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോഴ്സ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. സാധാരണ ബിരുദ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തിയറിയേക്കാൾ ഉപരിയായിട്ട് പ്രായോഗിക പരിശീലനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു കോഴ്സാണ് കേട്ടോ ബിവോക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിനോദസഞ്ചാരം, ഹോട്ടൽ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഉടൻ ജോലി ലഭിക്കാൻ പാകത്തിനുള്ള കഴിവുകൾ ഈ 3 വർഷത്തെ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പ്രധാന പ്രത്യേകതകൾ എടുത്തു പറയുകയാണെങ്കിൽ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ വെറുതെ പുസ്തകങ്ങൾ പഠിക്കുന്നതിന് പകരമായിട്ട് ടൂർ ഓപ്പറേഷൻ, ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ്, കസ്റ്റമർ കെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രാക്ടിക്കലിനാണ് മുൻതൂക്കം നൽകുന്നത് കേട്ടോ. പിന്നെ മിക്കപ്പോഴും എക്സിറ്റ് ഓപ്ഷൻ, അതായത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പാതി വഴിയിൽ നമുക്ക് നിർത്തേണ്ടതായിട്ട് വന്നാലും വിദ്യാർത്ഥികൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല. 1 വർഷം കംപ്ലീറ്റ് ആക്കിയാൽ ഡിപ്ലോമയും 2 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമയും ലഭിക്കുന്നതായിരിക്കും. പിന്നെ 3 വർഷം കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പോ കോഴ്സ് ഒരു അടിപൊളി കോഴ്സാണെന്ന് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലേ. ഇനി പഠനത്തോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ നേരിട്ട് പോയിട്ട് പരിശീലനം നേടാനുള്ള അവസരം, അതായത് ഇന്റേൺഷിപ്പിനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. ഇത് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഈ ടൂർ ഓപ്പറേറ്റർമാര്, ട്രാവൽ ഏജൻസികൾ, ആഡംബര ഹോട്ടലുകൾ, റിസോർട്ടുകൾ, എയർലൈൻ മേഖലകളിലെല്ലാം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. മാത്രമല്ല സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ബിവോക് എന്ന് പറയുന്ന ഒരു കോഴ്സ് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ബിവോക്കിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്ക്, സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഹുണതേ ആചാ സജണാ തേരി യാദ് സതാവേ, ടോലി ടോല് ബജാവേ, ഹീത് ഖുഷി ദേ ഗാവേ.

യെസ്, അങ്ങനെ ബിവോക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പടവുകളിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്തുകൊണ്ട് ബിവോക് എന്നൊരു കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഈ സാധാരണ ഡിഗ്രി ബിവോക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് നമുക്ക് നോക്കാം. അതായത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ ബിരുദം എന്ന് പറയുന്നത് തിയറി അധിഷ്ഠിത കോഴ്സാണ്. എന്നാൽ ബിവോക്ക് എന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ജർമ്മനിയിലെ വികാസ വിദ്യാഭ്യാസ മാതൃകയായിട്ടുള്ള ഡ്യുവൽ വെറ്റ് സംവിധാനം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് പഠിക്കുമ്പോൾ തന്നെ ഒരു ജോലിക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നൈപുണ്യം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പോഷർ. ടൂറിസം എന്നത് വെറും ഒരു പാഠപുസ്തക വിഷയം മാത്രമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ. അപ്പൊ അതിന് അത് ആക്ച്വലി ഒരു ജീവിത അനുഭവമാണ്. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വിസിറ്റുകള്, സ്റ്റഡി ടൂറുകള്, ഹോട്ടലുകളിലും ട്രാവൽ ഏജൻസികളിലും നേരിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത് വിദ്യാർത്ഥികളെ ഫ്രഷേഴ്സ് എന്നതിലുപരിയായിട്ട് ഇൻഡസ്ട്രിയിൽ പരിചയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അത് മാത്രമല്ല, ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ ബിരുദത്തിന് ഗവൺമെന്റ് ജോലികൾ സാധ്യതയുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് സത്യം. UGC അംഗീകാരമുള്ള ഒരു ബിരുദമാണ്. അപ്പൊ PSC, UPSC തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകൾക്കും പിന്നെ MBA, MVOC അല്ലെങ്കിൽ മറ്റ് മാസ്റ്റർ ബിരുദങ്ങൾക്കും ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് അർഹതയുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നത്. ഈ കോഴ്സ് NSQF ലെവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ഇന്ത്യയിലെ തൊഴിൽ വിപണിയിൽ മാത്രമല്ല, വിദേശ തൊഴിൽ വിപണിയിലും വലിയ മൂല്യങ്ങളുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വർഷവും കംപ്ലീറ്റ് ആക്കുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്താനായിട്ട് സഹായകമാണ് കേട്ടോ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്ട്രീമിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജർ, ടൂർ ഓപ്പറേറ്റർ, ഇവന്റ് കോർഡിനേറ്റർ, ട്രാവൽ കൺസൾട്ടന്റ് എന്നിങ്ങനെ നീളുകയാണ് ഈ മേഖലയിലെ അവസരങ്ങൾ. തുടക്കത്തിലെ തന്നെ ശമ്പള പാക്കേജ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് വേണമെങ്കിലും പറയാം. ഇത് ആക്ച്വലി വെറുമൊരു ബിരുദമല്ല, ഏൺ വൈൽ യു ലേൺ, പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ സാധിക്കും എന്ന ആശയത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ്. പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashraya FM 90, Nadinuppam.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ബിവോക്ക് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു കോഴ്സിന്റെ സിലബസ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 40% സമയം ക്ലാസ് റൂം തിയറിക്കും അതുപോലെ തന്നെ 60% സമയം പ്രാക്ടിക്കൽ പരിശീലനത്തിനുമാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ടൂറിസം മാർക്കറ്റിംഗ്, ട്രാവൽ ജിയോഗ്രഫി, ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് എന്നിവയാണ് കോർ പേപ്പറുകളായിട്ട് വരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ലായിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷില്, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. ആർക്കൊക്കെ ചേരാമെന്ന് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സായവർക്ക് ഈ ഒരു കോഴ്സിന് ചേരാൻ സാധിക്കും. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് എന്നിങ്ങനെ ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ടൂറിസത്തോടുള്ള താല്പര്യവും ആളുകളുമായിട്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും, അതായത് വ്യക്തിഗത കഴിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിജയിക്കുന്നതായിരിക്കും. ഈ ബിരുദം നേടിയ ശേഷം നിങ്ങൾക്ക് തുടർ പഠനത്തിനായിട്ട് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ MBA എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് വൊക്കേഷണൽ, അതായത് MBOK എന്ന് പറയും. ഇത് ബിരുദത്തിന് ശേഷം അധ്യാപന മേഖലയിലേക്ക് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം സർട്ടിഫിക്കേഷനുകളായിട്ടുള്ള IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കോഴ്സുകൾ പോലെ ടൂറിസം മേഖലയിലെ ആഗോള അംഗീകാരമുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട് ബിവോക്ക് എന്ന ബിരുദം ഒരു മികച്ച അടിത്തറ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്പ്, ഈ കോഴ്സ് നടത്തുന്ന കോളേജിന് ഏതൊക്കെ ഹോട്ടലുകളുമായോ ടൂർ ഓപ്പറേറ്റർമാരുമായോ കരാറുണ്ട് എന്ന് നോക്കുക. അത് നിങ്ങളുടെ ഇന്റേൺഷിപ്പിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലോർക്കണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൗകര്യം നോക്കുക. പിന്നെ മോക്ക് ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊക്കെ നോക്കിയിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്, കോഴ്സ് പഠിക്കേണ്ട യൂണിവേഴ്സിറ്റിയും കോഴ്സും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ടൂറിസം മേഖല എന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു ആർട്ടാണ്. ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിദ്യയാണ് ബിവോക്ക് എന്ന ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിവ് നേടിക്കൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ബിവോക്ക് ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം ഈ ഒരു കോഴ്സിനെ പറ്റി. അതിന് മുൻപായിട്ടൊരു ചെറിയ ബ്രേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. ബിവോക് ടൂറിസം എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പടവുകളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. NSQF പ്രാധാന്യത്തെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് എന്നതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം. അപ്പോ NSQF എന്ന ദേശീയ സംവിധാനത്തിന് കീഴിലാണ് ഈ ഒരു കോഴ്സ് പ്രവർത്തിക്കുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന അറിവും നൈപുണ്യവും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നാൽ പോലും ഓരോ ഘട്ടത്തിലും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക്, അതായത് ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്നീ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. അപ്പോൾ വ്യവസായ മേഖലയിൽ ജോലി ലഭിക്കാനായിട്ട് അർഹതയുണ്ടാകുന്ന രീതിയിലായിട്ട് മാറുന്നതായിരിക്കും. മറ്റ് ബിരുദ കോഴ്സുകളുമായിട്ടുള്ള വ്യത്യാസം, പരമ്പരാഗത ബിരുദങ്ങളും വിഭവക്കും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയറി വേഴ്സസ് പ്രാക്ടിക്കൽ, അതായത് BA BSc പോലുള്ള കോഴ്സുകൾ കൂടുതലും അക്കാദമിക് ഗവേഷണത്തിനും തിയറിക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന സമയത്ത് ബിവോക്ക് കംപ്ലീറ്റ് ആയിട്ടും തൊഴിലധിഷ്ഠിതമാണ്. ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടും കളിയാക്കിയൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ പഠിച്ചു വെക്കുന്നത് കാണാപ്പാടം, എക്സാം എഴുതി ജയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്തും പഠിക്കുന്നത് എന്നുള്ളൊരു പൊതുധാരണയാണ് നിലനിൽക്കുന്നത്. ആക്ച്വലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പഠിച്ചതിന് ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ള കാര്യം പലർക്കും ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ പ്രാക്ടിക്കലി ചെയ്യേണ്ടി വരിക, ആ ഒരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് കംപ്ലീറ്റ് ആയിട്ടും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സാണെന്ന് പറയുന്നത്. 60% പ്രാക്ടിക്കലും 40% തിയറിയിലുമാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇതിന്റെ കരിയർ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ, ഹോട്ടൽ മേഖലയിൽ തന്നെ ഹോട്ടൽ അസോസിയേറ്റ് ആയിട്ട് ജോലി ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ജോലി ലഭിക്കാം. റിസോർട്ട് മാനേജറായിട്ട് ജോലി ലഭിക്കാം. ഇനി ട്രാവൽ മേഖലയിലാണെങ്കിൽ ട്രാവൽ കൺസൾട്ടന്റ് ആയിട്ട്, പിന്നെ ടൂർ ഓപ്പറേറ്റർ ആയിട്ട്, എയർലൈൻ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട്, അല്ലെങ്കിൽ ടൂർ മാനേജർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റ് സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവന്റ് കോർഡിനേറ്റർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, എയർ ടിക്കറ്റിംഗ് ആൻഡ് റിസർവേഷൻ എക്സിക്യൂട്ടീവ് എന്നിവയ്ക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ജോബ് സാധ്യതകളാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമാണോ, അല്ലെങ്കിൽ പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ താല്പര്യമുണ്ടോ എങ്കിൽ വെറുതെ ഒരു ബിരുദത്തിന് പിന്നാലെ പോകാതെ കയ്യിലൊരു സ്കില്ല് കരുതിക്കൊണ്ട് ബിരുദം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി സെലക്ട് ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബിവോക് ടൂറിസം എന്ന് പറയുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഇതിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബിരുദം കയ്യിലുള്ളതിനോടൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ട സ്കില്ല് കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന ഒരു കരിയർ പാതയാണ് കേട്ടോ ബിവോക്ക്. വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് കുതിച്ചുയരുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് പാസ്സായവർക്ക് തൊഴിൽ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഏതായാലും പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ടൂറുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: ബിവോക് ടൂറിസത്തെ പറ്റിയിട്ട് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിലെ ടൂറിസം സാധ്യതയെ പറ്റിയിട്ടും അറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രത്യേക അവസരങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. നമ്മുടെ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ്. മൂന്നാർ, വയനാട്, ആലപ്പുഴ, വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പുതിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളും വരുന്നുണ്ട്. ഇവിടെയെല്ലാം വേണ്ടത് നല്ല രീതിയിൽ പെരുമാറാനും വിനോദസഞ്ചാരികളെ സഹായിക്കാനും കഴിയുന്ന ടൂറിസം പ്രൊഫഷണലുകളെയാണ്. ബിവോക് ടൂറിസം പഠിച്ചവർക്ക് ഈ ഒരു തൊഴിൽ വലിയൊരു സാധ്യത തന്നെയാണ്, വലിയൊരു അനുഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോഴ്സ് ചെയ്തവർക്ക് ലഭിക്കുന്ന ചില സ്പെഷ്യലൈസ്ഡ് ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻബൗണ്ട് ആൻഡ് ഇ ബൗണ്ട് ടൂർ ഓപ്പറേറ്റർ, അതായത് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നതും മലയാളികളെ വിദേശത്തേക്ക് ടൂറിന് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഏജൻസികളിലെ ജോലിയാണ് ഇൻബൗണ്ട് ആൻഡ് ഇ ബൗണ്ട് ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതുകൂടാതെ വെഡിംഗ് പ്ലാനർ ആൻഡ് ഇവന്റ് മാനേജർ. ഇപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ ഇതൊരു വലിയ മേഖല തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിനായിട്ട് ടൂറിസത്തെ കുറിച്ച് നല്ലൊരു അറിവും അത്യാവശ്യമാണ്. പിന്നെ ക്രൂയിസ് ലൈനർ ജോലി, വലിയ കപ്പലുകളിലെ ജോലികൾ, ഇത് ടൂറിസം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയതും ലാഭകരവുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ക്രൂയിസ് ലൈനർ ജോലി എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ, നെറ്റ്വർക്കിങ്ങിന് ഇന്റർനാഷണൽ വഴി വിദ്യാർത്ഥികൾക്ക് ടൂറിസം മേഖലയിലെ പ്രമുഖരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇത് ജോലി എളുപ്പത്തിൽ ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഈ കോഴ്സിലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പല ഭാഷകൾ കൈകാര്യം ചെയ്യാനും ആത്മവിശ്വാസത്തോടെ ടൂറിസ്റ്റുകളോട് സംസാരിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. പലരും കരുതുന്നത് ടൂറിസം എന്ന് പറഞ്ഞാൽ വെറുതെ യാത്ര ചെയ്യലാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊരു വലിയ ബിസിനസ് ആണ്. വിമാന ടിക്കറ്റ് ബുക്കിംഗ് മുതൽ വിദേശികളുടെ പാസ്പോർട്ട് ക്ലിയറൻസ് വരെ, റിസോർട്ടുകളിലെ മാനേജ്മെന്റ് മുതൽ ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം വിളമ്പുന്നത് വരെ, ഇതിലെവിടെയും നിങ്ങൾക്ക് മികച്ചൊരു കരിയർ കണ്ടെത്താനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചാൽ ഈ ഒരു മേഖലയിൽ ശമ്പളത്തിന് ഒരു പരിധിയുമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവയ്ക്ക് കീഴിലുള്ളതും പല കോളേജുകളിലും ബിവോക് കോഴ്സ് ലഭ്യമാണ്. ഈ കോഴ്സ് ആക്ച്വലി വെറും ഒരു ഡിഗ്രിയല്ല, മറിച്ച് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ നൽകുന്ന ഒരു പരിശീലനമാണ്. കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഓപ്പറേഷൻ സ്കിൽസ്, അതായത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഹൗസ് കീപ്പിംഗ്, ടൂർ ഗൈഡിങ്, അതുപോലെ തന്നെ മാനേജീരിയൽ സ്കിൽസിൽ വരുന്നത് ടൂറിസം മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് ഇക്കണോമിക്സ്, ഹോട്ടൽ അക്കൗണ്ടൻസി എന്നിവയാണ്. പിന്നെ ഡിജിറ്റൽ സ്കിൽസിൽ വരുന്നത് എയർലൈൻ ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടൂളുകളുടെ യൂസേജ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ സോഫ്റ്റ് സ്കിൽസിൽ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ട്, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കൾച്ചറൽ അവയർനെസ്, അതായത് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് കൾച്ചറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ ഇതിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അലയാനായിട്ട് കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് കൂടി വേണമല്ലേ. ബിവോക് ടൂറിസം നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലാണ് നൽകുന്നത്. പ്ലസ് ടു കഴിഞ്ഞവർക്കും ജോലിയിലിരുന്ന് ബിരുദം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ബിവോക് ടൂറിസം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് 1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.
2: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഘടിയന്മാർ.

0: ഒപ്പടവുകൾ.
1: അപ്പൊ നമ്മള് ബിവോക് ടൂറിസത്തെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടത്. അടുത്ത നമ്മള് ബിവോക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ട് കേൾക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സ് ആണ് കേട്ടോ. സാധാരണ ബിരുദ കോഴ്സുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് തിയറിയേക്കാൾ ഉപരിയായിട്ട് പ്രോഗ്രാമിംഗിലും സോഫ്റ്റ്വെയർ വികസനത്തിലും നേരിട്ടുള്ള പരിശീലനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു കോഴ്സാണ് ബിവോക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠനകാലത്ത് തന്നെ ഇവിടെ നമുക്ക് പരിശീലിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ കൂടി നോക്കാം. പ്രായോഗിക പരിശീലനം, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് കോഡിങ്, ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ഡിസൈനിങ് ഇവയൊക്കെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് നേരിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ധാരാളം അവസരങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി കണക്ട്, മിക്ക കോഴ്സുകളും ഐ ടി കമ്പനികളുമായിട്ട് സഹകരിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളും ടെക്നോളജികളും പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മിക്കപ്പിൽ എക്സിറ്റ്. ഈ കോഴ്സ് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് നഷ്ടമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയാൽ ഡിപ്ലോമയും, രണ്ടു വർഷം കംപ്ലീറ്റ് ആക്കിയാൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമയും, ഇനി മൂന്ന് വർഷം കംപ്ലീറ്റ് ആക്കിയാൽ ബിരുദ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ നേരത്തെ ബിവോക് ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, അതുപോലെ തന്നെയാണ് ബിവോക് സോഫ്റ്റ്വെയറിന്റെ കാര്യവും. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത ഇന്റേൺഷിപ്പ്. പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കമ്പനികളിലെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡിസൈനർ, ആപ്പ് ഡെവലപ്പർ, ഡാറ്റ എൻട്രി സ്പെഷ്യലിസ്റ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നിങ്ങനെ നിരവധി അവസരങ്ങളും ഐ ടി മേഖലയിൽ കാത്തിരിപ്പുണ്ട്. സ്വന്തമായിട്ട് ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാനും ഈ ഒരു കോഴ്സ് വലിയ മുതൽക്കൂട്ടാണ് കേട്ടോ. കമ്പ്യൂട്ടറുകളെയും കോഡിങ്ങിനെയും സ്നേഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ബിവോക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അപ്പൊ ബിവോക് സോഫ്റ്റ്വെയർ എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പടവുകളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു സാധാരണ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ല കേട്ടോ, വ്യവസായത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. പൈത്തൺ, ജാവ, C++, JavaScript പോലുള്ള ലോകമെമ്പാടും ആവശ്യമുള്ള ലാംഗ്വേജസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റുകൾ നിർമ്മിക്കാനായിട്ട്, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും, അതുകൂടാതെ മൊബൈൽ ആപ്പുകൾ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ്, വിവരങ്ങൾ എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം, SQL പോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അതായത് നമ്മൾ നിർമ്മിച്ച സോഫ്റ്റ്വെയറിലെ പിഴവുകളൊക്കെ എങ്ങനെ നമുക്ക് തിരുത്താം എന്നുള്ളൊരു പഠനമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലൂടെ ലഭിക്കുന്നത്. കോഴ്സിന് ഏറ്റവും വലിയ ആകർഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ബിവോക് കോളേജുകളും IT കമ്പനികളുമായിട്ട് കരാറിലായിരിക്കും. കോളേജിലെ അവസാന വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ കമ്പനികളുടെ പ്രോജക്റ്റിൽ പ്രവർത്തിക്കാനായിട്ട് ഇവിടെ അവസരം ലഭിക്കും. ഇതിലൂടെ അവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കാൻ പോലും സാധ്യതയുണ്ട്. അതായത് പഠനകാലത്ത് തന്നെ വരുമാനം തുടങ്ങാം എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ആർക്കൊക്കെ ഈ കോഴ്സിന് ചേരാമെന്ന് നോക്കുകയാണെങ്കിൽ പലർക്കും ഒരു സംശയം ഉണ്ടാകും, സയൻസ് പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ, +2 പാസ്സായ ഏത് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു കോഴ്സിൽ ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആരായാലും ഈ ഒരു മേഖലയിൽ വിജയിക്കുന്നതായിരിക്കും. ആക്ച്വലി കോഡിംഗ് എന്നത് ഭാവിയിലെ ഭാഷയാണ് കേട്ടോ. ഭാഷകൾ പഠിക്കുന്നത് പോലെ സോഫ്റ്റ്വെയർ ലാംഗ്വേജുകൾ പഠിക്കുന്നത് നമ്മുടെ കരിയറിന് വലിയൊരു ഗ്യാരണ്ടി തന്നെയാണ് നൽകുന്നത്. ബിവോക് സോഫ്റ്റ്വെയർ എന്നത് വെറും ഒരു ഡിഗ്രി മാത്രമല്ല, അതൊരു സ്കിൽ പാസ്പോർട്ട് കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഏത് കമ്പനിയിലും ഈ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങൾ നോക്കുക, അതായത് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ. പിന്നെ കോളേജിൽ ഇവയൊക്കെ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് നൽകുന്ന കമ്പനികളെ പറ്റിയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി നോക്കുക. സാധാരണ ബിരുദ കോഴ്സുകളിൽ സിലബസ് തീർക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതെങ്കിൽ ഇവിടെ ദിവസവും ലാബ് സെഷനുകൾ ഉണ്ടാകും. കോഡ് എഴുതാനും അത് റൺ ചെയ്യാനും പിഴവുകൾ തിരുത്താനും, അതായത് ഡീബഗ്ഗിംഗ് ഒക്കെ ചെയ്യാനും അവർ പഠിപ്പിക്കുന്നു. പിന്നെ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് കേട്ടോ. അതായത് പാഠപുസ്തകങ്ങൾക്കപ്പുറം കോളേജ് പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു വെബ്സൈറ്റോ ഒരു ആൻഡ്രോയിഡ് ആപ്പോ സ്വന്തമായിട്ട് ഇവിടെ നിർമ്മിക്കേണ്ടതായിട്ട് വരും. ഇത് അവരുടെ റെസ്യൂമെ ശക്തമാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ വ്യവസായ വിദഗ്ധരുടെ ക്ലാസുകൾ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ ഇടയ്ക്കിടെ വന്ന് ക്ലാസ് എടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയിലെ നിലവിലെ ട്രെൻഡുകൾ മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഘട്ടം ഘട്ടമായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഘട്ടം പഠനമാണ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുക എന്നുള്ളത്. രണ്ടാം ഘട്ടം ഇന്റേൺഷിപ്പാണ്, ഒരു IT കമ്പനിയിൽ ഇന്റേണായിട്ട് ചേർന്ന് റിയൽ വേൾഡ് പ്രോജക്റ്റുകൾ പ്രവർത്തിക്കുക. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്, അതായത് കോഴ്സ് കഴിയുമ്പോഴേക്കും വെബ് ഡെവലപ്മെന്റിലോ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലോ അല്ലെങ്കിൽ ഡാറ്റാ സയൻസിലോ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുക. ബിവോക് സോഫ്റ്റ്വെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കേട്ടറിയാം. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: படவுகள் A thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. പലർക്കും ഒരു പേടിയുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ ജോലിക്ക് പോകണോ അതോ തുടർ പഠനം നടത്തണോ എന്നുള്ളത്. എന്നാൽ ബിവോക്ക് ഡിഗ്രി തുടങ്ങിയവർക്ക് MSc കമ്പ്യൂട്ടർ സയൻസ്, MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MBA കോഴ്സുകൾ ഇവയ്ക്കൊക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി സാധ്യതയും ഉണ്ട് കേട്ടോ. UGC അംഗീകാരം ഉള്ളത് കൊണ്ട് തന്നെ PSC, UPSC തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകൾക്കും ബാങ്കിങ് പരീക്ഷകൾക്കും ഈ ഒരു ബിരുദം ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, IT കമ്പനികൾക്ക് ഇന്ന് വേണ്ടത് മാർക്ക് ലിസ്റ്റിലെ മാർക്കുകളല്ല, മറിച്ച് നിങ്ങൾ കോഡ് എഴുതാൻ എത്രത്തോളം മിടുക്കനാണ് എന്നുള്ളതാണ്. ബിവോക്ക് സോഫ്റ്റ്വെയർ നിങ്ങളെ ഒരു തിയറീഷ്യൻ ആക്കുന്നില്ല, പകരം ഒരു പ്രോഗ്രാമറാണ് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും അല്പം അറിവും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയിരുന്നും നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്ന ഒരു മാജിക് കോഴ്സാണ് ബിവോക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിന്റെ പ്ലേസ്മെന്റ് ചരിത്രം കൂടി ഒന്ന് ചോദിച്ചറിയുക. അതായത് അവിടെ നിന്ന് പഠിച്ചവർക്ക് ഏതൊക്കെ കമ്പനികളിൽ ജോലി ലഭിച്ചു എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ആ കോളേജിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഗെയിമുകൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫോണിലെ ആപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ബിവോക്ക് സോഫ്റ്റ്വെയർ നിങ്ങൾക്കുള്ളതാണ്. വെറുതെ പഠിച്ച സമയം കളയാതെ കയ്യിൽ ഒരു തൊഴിൽ കരുതിക്കൊണ്ട് പഠിക്കാൻ ഇതിലും മികച്ചൊരു കോഴ്സ് വേറെയില്ല. ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ പഠനകാലത്ത് ചെയ്ത പ്രോജക്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഞാനിതാ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലോകത്തേക്കുള്ള ഒരു പ്രവേശനമാണ്, അതുപോലെ തന്നെ അടിസ്ഥാന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നതാണ്, ആദ്യ വർഷം തന്നെ ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ്, രണ്ടാം വർഷം ആകുമ്പോഴത്തേക്കും സ്വന്തമായിട്ടൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ് വരെ നിങ്ങൾ കൈവരിക്കുന്നതായിരിക്കും, മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫ്രെയിം വർക്കുകൾ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൂടാതെ വലിയ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ഒരു കമ്പനിയിൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന അതേ അനുഭവമായിരിക്കും ലഭിക്കുക. അതായത് ഈ ഒരു കോഴ്സ് പഠിച്ച് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ലഭിക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ടെക്നോളജി ലോകം ഇന്ന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. പുതിയ മാറ്റങ്ങൾക്കൊപ്പം കരിയർ സെറ്റാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കയ്യിലൊരു സ്കിൽ കരുതി ഡിഗ്രി നേടാൻ ഏറ്റവും മികച്ചൊരു വഴിയാണ് ബിവോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. വെറും തിയറികൾ മാത്രം പഠിച്ച് സമയം കളയണ്ട, പഠനത്തോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും ബിവോക്ക് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടും ബിവോക്ക് ടൂറിസത്തെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പടവുകൾ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നത്തെ പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇതാണെൻ്റെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-219-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 9092569059625699. അപ്പൊ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ദ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, നമസ്കാരം, ഞാൻ രാംജിയാണ്.
1: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന്
2: സുഖമായിട്ടിരിക്കുന്നു.
1: മഴയുണ്ടോ? നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മഴയാണല്ലേ?
2: ബുദ്ധിമുട്ടല്ല, നമുക്ക് നല്ലതല്ലേ?
1: നല്ലതാണോ?
2: പിന്നെ
1: ഞങ്ങളെ പോലുള്ള ജോലിയൊക്കെ വരുന്നവർക്ക് ഈ മഴ നിറഞ്ഞ് രാവിലെ ജോലിക്കൊക്കെ വന്ന് ഇവിടെ ഇരിക്കാന്ന്
2: അനാമികയോടൊരു കാര്യം പറഞ്ഞിരുന്നു.
1: പറഞ്ഞത് എന്തായിരുന്നു? അതെ, തീർച്ചയായിട്ടും.
2: കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാമത് നിങ്ങളുടെ വോയിസ് കൊണ്ട് ജീവിക്കുന്നവരാണ്.
1: തീർച്ചയായിട്ടും
2: കൊണ്ട് പറയുമല്ലോ. വേണേ
1: മനസ്സിലായി, മനസ്സിലായി.
2: അപ്പൊ അത് ശ്രദ്ധിക്കണം. അന്ന് ഇന്നാളെങ്ങാണ്ട് ഒരു ഡേ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ശബ്ദത്തെ പറ്റി പറയുന്നത്.
1: അതെ അതെ, ഉണ്ടായിരുന്നു.
2: അത് ശ്രദ്ധിക്കണം. ഒരു പ്രൊഫഷണൽ ഗായകനാണ്.
1: അറിയാം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും
2: ഒരു അഡ്വൈസ് പറഞ്ഞേ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് സന്തോഷം ഞാൻ സ്വീകരിക്കുന്നു.
2: പെട്ടെന്ന് എസി വെളിയിലോട്ട് ഇറങ്ങരുത്.
1: അതെ അതെ,
2: ഇറങ്ങി കഴിയുമ്പോ അത് ശരീരത്തിൽ. കാരണം ഞാനേ 10 മണിക്ക് ഓഫീസിൽ കയറി 5 മണിക്ക് ഞാൻ എസി ഇറങ്ങി പോകുന്നവനാ. അതോ വണ്ടിയിലോട്ട് കയറുമ്പോഴേ ഞാനൊരു തമാശക്ക് ഒരു വാക്ക് പറയും, ഓട്ടിലിട്ട മൂട്ടെ പോലെ കിടക്കും.
1: ഓക്കെ, ശരി ശരി, മനസ്സിലായി. അപ്പൊ എന്തായാലും അഡ്വൈസ് ഞാൻ സന്തോഷത്തോടെ
2: അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ.
1: അപ്പൊ അഡ്വൈസ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു.
2: ഓ
1: ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: അവിടെ മരിക്കുന്നില്ല ഞാൻ എന്ന ഫിലിമിലെ ചന്ദന മണിവാദ്.
1: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് എന്ന് പറയാൻ കാരണം?
2: ഈ പാട്ട് ഞാൻ ചിലപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോഴേ ആൾക്കാർ വിചാരിക്കും ഇയാള് ചുമ്മാ തിരുന്ന് ഇങ്ങനെ
1: കേൾക്കും. അങ്ങനൊന്നുമില്ല, പറഞ്ഞോ.
2: ഏഴാശ്ശേരി ഉണ്ടല്ലോ എന്റെ സുഹൃത്താ, ഏഴാശ്ശേരി എഴുതിയ
1: പാട്ടായി. തീർച്ചയായിട്ടും. ശരി, അപ്പൊ ഫ്രണ്ട് എഴുതിയ പാട്ട് വേണോ അല്ലേ?
2: നമ്മൾ ഇങ്ങനെ സംസാരിക്കുക കേൾക്കുന്ന ആൾക്കാർ.
1: അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. നമ്മുടെ നമ്മുടെ ലിസണേഴ്സ് അല്ലേ എല്ലാരും? ശരി,
2: അങ്ങനല്ല, നിങ്ങളോടല്ല, ഞാൻ ശ്രോതാക്കളുടെ ഒരു കാര്യം കൂടാ പറഞ്ഞു.
1: മനസ്സിലായി, മനസ്സിലായി. ശരി ശരി. അപ്പൊ എന്തായാലും ഫ്രണ്ട് രചിച്ച ആ പാട്ട് ഇന്ന് കേൾക്കണോ അല്ലേ?
2: ഉറപ്പായിട്ടും. ഈ അടുത്ത കാലത്തെ ശ്രീശാന്ത് അന്ന ഒരിക്കൽ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അമ്പലത്തില് എന്താ ഉത്സവമാണ്, അപ്പൊ ശ്രീശാന്ത് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരട്ടെ എന്ന്. അന്ന് ഇതേ വന്നിട്ടുണ്ടായിരുന്നു.
1: ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ശരി, അപ്പൊ എന്തായാലും അദ്ദേഹം എഴുതിയ ആ പാട്ട് വേണോ അല്ലേ?
2: കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ടില്ല. ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി,
2: ഇതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് അതിനെ കൊണ്ട് പ്രായവും.
1: അതെ, ഞങ്ങളൊക്കെ ചെറുപ്പമല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും ഈ പാട്ട് വെച്ചുതരാൻ കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്ക് വേണ്ടിയാണ്? അനുമോൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ അനുമോൾക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ പാട്ട്?
2: ആ,
1: എനിക്കില്ലേ ഇപ്പൊ പാട്ട്? ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കാം. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജിയാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ചന്ദനമണിവാതിൽ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഏഴാശ്ശേരി രാമചന്ദ്രൻ സാറ് വരികളെഴുതി, നമ്മുടെ സ്വന്തം രവീന്ദ്രമാഷ് ഈണം നൽകി, ജി വേണുഗോപാൽ സാറ് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിലൂടെ. ആർക്ക് വേണ്ടി? നമ്മുടെ രാംജിക്ക് വേണ്ടി കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതുവാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ശ്രീശാന്ത് ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ എനിക്ക് മിനുങ്ങും മിന്നാ മിനുങ്ങി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ നീതു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നീതുവിൻ്റെ അച്ഛന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷയുകയാണ്. ഒപ്പം തന്നെ ഈ പാട്ട് കേൾക്കാം. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് ജിം ബി ബി എൽദോസ് ജസ്റ്റിൻ എന്നിവർ ചേർന്ന് മ്യൂസിക് ചെയ്ത് നമ്മുടെ സ്വന്തം എം ജി സാറും ശ്രേയ ജയദീപും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്ക് വേണ്ടി? നമ്മുടെ നീതുവിൻ്റെ അച്ഛന് വേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529-64-9090. 9562664909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ജി വേണുഗോപാൽ സാർ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് വെയ്റ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഓക്കെ, ആ കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ, എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നിതിനാണ്. ഹായ് ശ്രീചേട്ടാ, എനിക്ക് ഇന്ന് കാവാല എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ നിതിൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിതിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ജയിലർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി അരുൺ രാജയുടെ വരികൾക്ക് അനിരുദ്ധ് ഈണം നൽകി ശിൽപ റാവും അനിരുദ്ധും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഒരു കാലത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വമ്പൻ സൃഷ്ടിച്ച, എന്താണ്, തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പം ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശരത്താണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് അഴിഞ്ഞാട്ടം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മൾ ശരത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ശരത്തിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം നൽകി എം ജി ശ്രീകുമാറും വിനീ ശ്രീനിവാസനും നിരഞ്ജൻ സുരേഷും പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം ടു ദ നമ്പർ 0474290904 7419919. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9529649090 9526649090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

깔끔하게나 지랄끈 안배나 이단 약혼배나 너무 끝나나 지랄끔하게나 지랄끈 안배나 이단 약혼배나

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലാലു ആണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് മനോഹരി എന്ന പാട്ട് വേണം ഇന്ന് എന്നാണ് നമ്മുടെ ലാലു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ലാലുവിന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബാഹുബലി ദ ബിഗിനിങ് എന്ന സിനിമയ്ക്ക് വേണ്ടി മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വരികൾക്ക് എം എം കീരവാണി മ്യൂസിക് ചെയ്ത് വിജയ് യേശുദാസും സയനോറയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആർക്കു വേണ്ടി? നമ്മുടെ ലാലുവിന് വേണ്ടി കേട്ടോ. എൻ്റെ ഉത്സവം എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീഹരിയാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് രതിപുഷ്പം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മൾ ശ്രീഹരി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രീഹരിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് സുശീൻ ശ്യാം ഈണം നൽകി നമ്മുടെ സ്വന്തം ഉണ്ണി മേനോൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0774219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690409. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ

0: 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ രണ്ട് ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽപിജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽപിജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നുമുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് എംഎൽഎമാരുടെ പ്രത്യേക യോഗം വിളിച്ചു. കെപിസിസി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് എംഎൽഎമാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
2: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@CBSE ശിക്ഷ.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇതാണത്, ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കാണ് സമയം. സോ ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാണത്, എനിക്ക് വാട്സപ്പിൽ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് ഐശ്വര്യ. എനിക്ക് ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ് പ്ലേ ചെയ്യുമോ പ്ലീസ് എന്നാണ് നമ്മുടെ ഐശ്വര്യ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐശ്വര്യയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സമ്മറിൻ ബദൽഗേം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഒരു സാഡ് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം നമ്മുടെ ഐശ്വര്യയ്ക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് പാടാം വനമാല എന്ന പാട്ട് ഇന്ന് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ രാധിക ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാധിക ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കാക്കക്കുയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് ദീപൻ ചാറ്റർജി ഈണം നൽകി എൻ ജി ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഫാസ്റ്റ് നമ്പർ സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909 2919 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 9060 9060 9562 6692 9090 സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Yasit Coffee. Yasit Coffee. Evide ishtam pole vaattu. Ishtam pole vaattu.

0: യെസ് കാക്കക്കുയിൽ എന്ന സിനിമയിൽ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ജുവാന. ജുവാന എത്രയാണ് പഠിക്കുന്നേ? രണ്ടിലോട്ടാണല്ലോ. എങ്ങനെ വന്ന് പഠിത്തമൊക്കെ? ഹലോ,
1: ക്ലാസ് തുടങ്ങിയില്ല.
0: അല്ല, ക്ലാസ്സിന് മുന്നേ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു?
1: നന്നായിട്ട്
0: പോകുന്നു. അപ്പം തിങ്കളാഴ്ച സ്കൂള് തുറക്കുമല്ലേ, അപ്പൊ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിയോ? അപ്പൊ എന്താ ഏറ്റവും ഇഷ്ടം സ്കൂളിൽ പോകുമ്പം വാങ്ങാൻ? ഡ്രസ്സാണോ ബാഗാണോ? ഓഹ്, എന്റെ ദൈവം, എനിക്ക് വയ്യ. എന്താവാൻ ആഗ്രഹം അപ്പോ? ഓക്കെ, പീഡിയാട്രീഷ്യൻ. ശരി ശരി ശരി, ഓക്കെ. കുട്ടികളെയൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ശരി, എവിടുന്നാ വിളിക്കുന്നേ? കൊട്ടാരക്കര തന്നെയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒത്തിരി വട്ടം
1: വിളിച്ചിട്ടുണ്ടോ?
0: ഓ ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞില്ലല്ലോ, കേൾക്കട്ടെ.
1: അമ്മ, പപ്പ, ചേച്ചി, അപ്പച്ചൻ, അമ്മച്ചി,
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുവാണോ അവിടെ? മഴയുണ്ടോ പുറത്ത്? പുറത്തില്ലേ മഴ? ഇപ്പഴില്ല. മഴയത്ത് കളിക്കാൻ പോവോ പുറത്ത്? മഴയത്ത് പുറത്ത് കളിക്കാൻ പോവോന്ന്? പുറത്ത് പോയില്ല. അതെന്താ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ മഴ പെയ്യാൻ പോകുന്ന പുറത്ത് പോയി കളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ജുവാന് ഇടി പേടിയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇടി പേടിയുള്ളതോട് മഴയത്ത് പോകത്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ജുവാന പറയുന്നത്, ഇടി ആയതുകൊണ്ട് പുറത്ത് പോകരുത് അല്ലേ? ശരി ശരി, ഓക്കെ. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? എടബൊമ്മാല എന്നാണോ പാട്ട്? എടാന്നാണോ? അടബൊമ്മാല എന്നല്ലേ? ഓക്കെ ശരി. വാഴ കണ്ടായിരുന്നോ സിനിമ? കണ്ടു. വെക്കേഷൻ എന്ന സിനിമ എല്ലാം കണ്ടാൽ തീർത്തല്ലേ? ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാനത്തെ? ഏത് ആരെയാണ് ഏറ്റവും കൂടുതൽ
1: ഇഷ്ടപ്പെട്ടത്?
0: ഹാഷിറിനെ. ഓക്കെ, നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു എന്താണ് രോമാഞ്ച കഞ്ചുക്കുമായ ഹാഷിറിനെയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? ജുവാനക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ഹാഷിറിനെയാണോ? ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്ക് വേണ്ടിയാ? കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ? അതാരാ
1: രണ്ടുപേരും?
0: ആ രണ്ടുപേരും ആരാണ്? ഓക്കെ, രണ്ടുപേരും. രണ്ടുപേർക്കും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കോ. വീണ്ടും വിളിക്കും. ശരി, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ ജുവാനക്കുട്ടിയാണ്. ജുവാനക്കുട്ടി പറഞ്ഞ പാട്ടെന്ന് പറയുന്നത് അടബൊമ്മാല എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വാഴ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി ഹേയ് കാർത്തിയുടെ വരികൾക്ക് RC മ്യൂസിക് ചെയ്യുകയും പാടുകയും ചെയ്തൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ കുട്ടി ജുവാനയ്ക്ക് വേണ്ടി കേട്ടോ. എൻ്റെ ഉൾച്ച എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ജയലേഖ ജയരാജ്. എനിക്ക് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന മൂവിയിലെ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും എന്ന സോങ് കേൾപ്പിക്കണേ. ഇത് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൂടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടി നമ്മുടെ ജയലേഖ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾക്ക് ദേവരാജമ ക്ഷീണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ ജയലേഖ ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9526690 90. So keep on listening Astro FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വാഴാറ്റു എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പൊ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? മീര. എവിടെന്നാണ് വിളിക്കുന്നത് മീര? കൊല്ലത്ത് എവിടെയാ? അതെന്താണ്, അതെന്തൊരു വർത്താനോ പറഞ്ഞത്? കൊട്ടാരക്കരല്ലേ ഇത്, പിന്നെ കൊല്ലം അങ്ങ് പോയ എന്തിനാ? പിന്നെ കൊട്ടാരക്കര എന്ന് പറഞ്ഞ പോരായിരുന്നോ? ശരി ശരി. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? ആഹാ, ചെറിയ കുടുംബം ഒന്നും അല്ലല്ലോ, ഒരു വലിയ കുടുംബമാണല്ലോ അല്ലേ? ശരി, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ ഇന്ന് പരിപാടി? പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല, ചെറിയൊരു പാട്ടൊക്കെ കേട്ടൊന്ന് എൻജോയ് ചെയ്തിരിക്കണം അല്ലേ? ശരി, അപ്പം ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? അനുരാഗിണി. ഇതായൻ ആ പാട്ടാണോ? ഓക്കെ, അതെന്തുകൊണ്ട് ഈ പാട്ട് പറയാത്ര കാരണം? ഇഷ്ടമാണ് ആ പാട്ട്. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കു വേണ്ടിയാണ്? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണോ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ മീരയാണ്. മീര ചോദിച്ച പാട്ട് അനുരാഗിണി എന്ന മനോഹരമായ എവർഗ്രീൻ സോങ് ആണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു കുടക്കീഴിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവച്ചൽ ഖാദർ സാറിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷീണം നൽകി നമ്മുടെ സ്വന്തം ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. ആക്ച്വലി ഇതൊരു എവർഗ്രീൻ സോങ് ആണ്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും ഈ ഒരു പാട്ട് വളരെ ക്ലോസ് ടു ഹേർട്ടാണ്. പലരും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയൊക്കെ ഇടുന്നത് ഈ ഒരു പാട്ട് വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോയിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് ഓല ഓല ഓല എന്ന പാട്ടിന്ന് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ജോയി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജോയിക്ക് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ ഗോസ്റ്റ് ഹൗസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മുത്തു വിജയൻ്റെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി ജാസി ഗിഫ്റ്റും അനിതയും ചേർന്ന് പാടിയ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് സോങ് ആണ് ഈ ഒരു സോങ് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0974-219-1909-0090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 952-6690-909. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എന്താടാ പിന്നെ കാണാം.

0: യെസ് ദാസരൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഗംഗാ പ്രസാദ്.
0: ഗംഗ, ഗംഗ എവിടുന്ന വിളിക്കുന്നേ?
1: ഞാൻ കൊട്ടാരക്കര.
0: കൊട്ടാരക്കര തന്നെയാണ്? ശരി.
1: കൊട്ടാരക്കര കുറച്ച് പോണം, വെട്ടിക്കവല ഭാഗം.
0: വെട്ടിക്കവലിലാണ്? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, ഞാൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നോ?
1: അതെ.
0: ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ ഇന്ന്
1: ഞാൻ കോസ്മെറ്റോളജിസ്റ്റാ.
0: കോസ്മെറ്റോളജിസ്റ്റ് ആണ്? ഓക്കെ, അടിപൊളി. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോസ്മെറ്റോളജി ഒക്കെ ചൂസ് ചെയ്തത് കരിയർ ആയിട്ട്?
1: അത് പ്ലസ് ടു അതാണ് എടുത്തത്. അപ്പോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ട്, ഞാൻ അത് പഠിച്ചു തുടർന്ന്.
0: ഓക്കെ, ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് അല്ലേ?
1: ആ.
0: എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെയുണ്ട്?
1: ഞാൻ ട്രെയിനി ആയിട്ട് ഇവിടെ ഒരു അടുത്ത് ഒരു കടയിൽ കയറിയിട്ടുണ്ട്.
0: ഓക്കെ, ജോലിയിൽ ഹാപ്പിയാണ്?
1: ആ, ഹാപ്പിയാ.
0: നമുക്ക് അത് മതി അല്ലേ?
1: അതെ.
0: ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കോ. ആ, ഓക്കെ ആണ്. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മലരേ മൗനമാ ആ പാട്ട്.
0: മലരേ മൗനമാ ആ പാട്ടാണോ?
1: അതെ.
0: ഓക്കെ, അതെന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്?
1: ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്?
1: അതെ.
0: ഇഷ്ടപ്പെടാനുള്ള കാരണം? അങ്ങനെയൊന്നുമില്ല,
1: കേൾക്കാൻ നല്ല രസമാണ്.
0: കേൾക്കാൻ നല്ല രസമാണ്, അതുകൊണ്ട് ഈ പാട്ട് ഇഷ്ടമാണ്, അത്രേ ഉള്ളു അല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? അമ്മയ്ക്ക് വേണ്ടി.
1: എന്റെ അമ്മയുടെ പേര് സുജി എന്നാണ്. ഒരു ഹായ് പറയൂ.
0: ഉറപ്പായിട്ടും സുജിക്ക് ഹായ്, ഒരു ബിഗ് ഹായ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടി പാട്ട് വെച്ചുതരാണ് മകളല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ഗംഗയാണ്. ഗംഗ ചോദിച്ച പാട്ട് മലരേ മൗനമായി എന്ന എവർ ഗ്രീൻ റൊമാൻറ്റിക് സോങ് ആണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കരുണ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി എസ് പി ബിയും എസ് ജാനകിയമ്മയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ഗംഗയുടെ അമ്മയ്ക്ക് വേണ്ടി കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂര്യയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് കാട്ടുചമ്പകം എന്ന പാട്ട് വേണം എന്നാണ് നമ്മുടെ സൂര്യ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂര്യയ്ക്ക് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടിയൊരു അടിപൊളി റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ ആ ഒരു പാട്ടാണ് നമ്മുടെ സൂര്യ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സൂര്യയ്ക്ക് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇതുപോലെ ഇനിയും ഇനിയും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം നിങ്ങൾക്കും. ടു ദ നമ്പർ 0474-219090-0474-279-1-909-90. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909-62-66-6-9-0-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ത്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം ഒരു മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ളത് ഈ ഒരു മണിക്കൂർ, നമ്മൾ 2 മണിക്കൂർ പാട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ വിശ്രമിക്കേണ്ട സമയമാണ്, ഇനി കുറച്ച് അറിവ് നേടേണ്ട സമയമാണ്. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കാസറ്റ് കഫേ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. സോ ഈ വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ആ ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. സോ അത് ലക്കി വിൻ ഓർ ഈസ് യെസ് ഗംഗയാണ് ആ ഒരു ലക്കി വിന്നർ. യെസ്, അപ്പോൾ എന്തായാലും കൺഗ്രാചുലേഷൻ ഗംഗ. ഗംഗയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഗംഗയെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേ വൈൻഡ് ചെയ്യാൻ ടൈമായിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും എന്താണ് ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും

വിഷമിക്കേണ്ട, നാളെ ഇനി നാളെ എന്ന് പറയുമ്പോൾ മൺഡേ ഇനി കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് ക്യാസൽ കഫേയിൽ വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എൻവി രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിച്ചതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏകാന്തത എന്നത് ഒരു മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒന്നല്ല. ചുറ്റും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരുണ്ടായിട്ടും ഹൃദയം കൊണ്ട് ആരും കൂടെയില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥ ഒറ്റപ്പെടൽ. ജീവിതത്തിന്റെ തിരക്കുകളിലേക്കും ഓട്ടപ്പാച്ചിലുകളിലേക്കും നാം മുഖം തിരിക്കുമ്പോൾ എപ്പോഴോ നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടക്കുന്ന ചിലരുണ്ട്. പാതയോരങ്ങളിലും ചിലപ്പോൾ നമ്മുടെ തന്നെ വീടിന്റെ ഇരുണ്ട കോണുകളിലും ഒറ്റപ്പെട്ടു പോയവർ. വാർത്തയ്ക്കും പലപ്പോഴും ഒരു നൊമ്പരമായി മാറുന്നത് ഈ ഒറ്റപ്പെടൽ കൂട്ടിനെത്തുമ്പോഴാണ്. മക്കൾക്ക് വേണ്ടി സ്വന്തം യൗവനവും സ്വപ്നങ്ങളും മാറ്റിവെച്ചവർ ഒടുവിൽ ആ മക്കൾ പറക്കമറ്റുമ്പോൾ വെറുമൊരു ഭാരമായി മാറുന്നു. വീടിന്റെ ഉമ്മറപ്പടിയിൽ കണ്ണടച്ചില്ലിലൂടെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. അവരുടെ കാത്തിരിപ്പുകളുടെ നീളമേറുമ്പോൾ, വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം കുറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. പണ്ട് വീട് മുഴുവൻ നിറഞ്ഞു നിന്ന അവരുടെ ശബ്ദം ഇന്ന് പഴയൊരു കട്ടിലിൽ കിടന്ന് സ്വന്തം ഓർമ്മകളോട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയായി മാറുകയാണ്. അസ്തമയ സൂര്യനെ പോലെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിൽക്കുന്ന അവർക്ക് വേണ്ടത് സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ മാത്രമാണ്. അനാഥത്വം മനുഷ്യനുഭവിക്കുന്ന മറ്റൊരു വലിയ ഒറ്റപ്പെടലാണ്. അച്ഛന്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന കുട്ടികളെ നോക്കി നെടുവീർപ്പെടുന്ന കുരുന്നുകൾ, സങ്കടങ്ങൾ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാൻ ഒരമ്മയുടെ മടുത്തിട്ടില്ലാതെ വളരുന്നവർ, ആഘോഷങ്ങളുടെ നാളുകളിൽ എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നാല് ചുവരുകൾക്കുള്ളിൽ പരസ്പരം നോക്കി സങ്കടം പങ്കുവെക്കുന്ന ബാല്യങ്ങൾ, അവർക്ക് നഷ്ടപ്പെടുന്നത് വെറും കുടുംബം മാത്രമല്ല, ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സ്നേഹവും സുരക്ഷിതത്വവുമാണ്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത്. അവരെ ചേർത്തു പിടിക്കാൻ, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പലപ്പോഴും ആരും തയ്യാറാകുന്നില്ല. തിരക്കുള്ള തെരുവുകളിൽ പൊഴിഞ്ഞുപോയ മുടിയും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ആർക്കും വേണ്ടാതെ അലയുന്ന എത്രയോ ജന്മങ്ങൾ. അവരുടെ ഉള്ളിലും ഒരു മനസ്സുണ്ട്, പരിഗണിക്കപ്പെടാൻ കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ട്. സ്വന്തം ലോകത്തിന്റെ താളം തെറ്റിയവർക്ക് ചുറ്റും ഒരു മതിൽ തീർത്ത് അവരെ മാറ്റി നിർത്താനാണ് നമുക്കെപ്പോഴും തിടുക്കം. ഭൂമിയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലായ്മയല്ല, മറിച്ച് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ല എന്ന അവസ്ഥയാണ്. ഓരോ ഒറ്റപ്പെടലും നമ്മളോട് വിളിച്ചു പറയുന്നത് മനുഷ്യത്വത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മൾ നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിക്ക്, കാരുണ്യത്തോടു കൂടിയുള്ള ഒരു വാക്കിന് ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു ഇരുട്ട് മാറ്റാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഒറ്റപ്പെടൽ എന്നിരുട്ടിനെ മാറ്റി അവർക്ക് തണലേകുന്ന ഒരു സ്വർഗ വീട്, അതാണ് ആശ്രയ സംഗീതം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജനിച്ചു വീണപ്പോൾ തന്നെ വഴിയോരങ്ങളിലെ ചവിട്ടുകൊട്ടകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, ഇരുണ്ട തെരുവുകളിൽ വിശന്ന് കരഞ്ഞവർ, അച്ഛനമ്മമാരുടെ സ്നേഹം എന്തെന്ന് അറിയാതെ വളർന്നവർ, അങ്ങനെ ലോകം മുഴുവൻ വാതിലടച്ചപ്പോൾ ജീവിതത്തിൽ പകച്ചു നിന്ന 18 വയസ്സ് വരെയുള്ള ഒരു കൂട്ടം പെൺകുഞ്ഞുങ്ങൾക്കാണ് ആശ്രയ ശിശുഭവൻ തണലൊടുക്കുന്നത്. ആശ്രയ സംഗീതം അവരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയ തറവാടാണ്. പണ്ട് അവരുടെ കണ്ണുകളിൽ ഭയവും സങ്കടവും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന സ്വപ്നങ്ങളുണ്ട്. കാരണം അവർക്കിന്ന് കാവലായി കലയപുരം ആശ്രയ സംഗീതമുണ്ട്. ഈ കുരുന്നുകളുടെ ലോകം ശരിക്കും ഒരു അത്ഭുതമാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി തലമുടി രണ്ടായി പിന്നിയിട്ട് നെറ്റിയിലൊരു പൊട്ടും തൊട്ട് അവർ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്വന്തം അമ്മമാരെ പോലെ അവരെ ഒരുക്കാൻ അവിടെ കുറേയേറെ പ്രവർത്തകരുണ്ട്. ചോറുണ്ണാൻ മടിക്കുന്നവരുടെ പിന്നാലെ ഓടി നടന്ന് സങ്കടം വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് പാട്ടുപാടി ഉറക്കുന്ന കാരുണ്യവതികളായ അമ്മമാർ, സ്വന്തം വീടും കുഞ്ഞുമെല്ലാം ഉള്ളവരായിരിക്കും ആ പ്രവർത്തകർ. എങ്കിലും ആശ്രയ സംഗീതത്തിലെത്തുമ്പോൾ ഈ പെൺകുഞ്ഞുങ്ങളെല്ലാം അവരുടെ സ്വന്തം മക്കളായി മാറുകയാണ്. വെറുമൊരു ഭക്ഷണം നൽകി സുരക്ഷിതമായി താമസിപ്പിക്കുക മാത്രമല്ല ആശ്രയ ശിശുഭവൻ ചെയ്യുന്നത്. ഈ പെൺകുട്ടികൾക്ക് നാളെ ഈ വാതിൽ കടന്ന് വലിയൊരു ലോകത്തേക്ക് പോകാനുള്ളതാണ്. അതിനായി അവരെ പ്രാപ്തരാക്കുന്ന അതിമനോഹരമായ ചില കാഴ്ചകൾ കൂടിയുണ്ട് ഇവിടെ. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇന്ന് മികച്ച വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കൊപ്പം ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന പാഠവും അവർ ഇവിടെ നിന്ന് പഠിക്കുന്നു. ചിലരുടെ വിരൽ തുമ്പുകളിൽ നിന്ന് മനോഹരമായ ചിത്രങ്ങൾ വിരിയുന്നു. മറ്റു ചിലർ സംഗീതത്തിന്റെ ലോകത്ത് തങ്ങളുടെ സങ്കടങ്ങൾ മറക്കുന്നു. നൃത്ത ചുവടുകളുമായി വേദികളെ കീഴടക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അവരുടെ ഉള്ളിലെ കലാവാസനകളെ കണ്ടെത്തി വളർത്താൻ ആശ്രയ ശിശുഭവൻ പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട്. കലയപുരത്തെ ഈ ശിശുഭവനിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ തങ്ങളുടെ ശോഭനമായ ഭാവിയിലേക്ക് പിച്ചവെച്ച് നടക്കുകയാണ്. അവരുടെ ചിരികളിൽ, കളികളിൽ, പാട്ടുകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആശ്രയ സംഗീതം നൽകിയ വലിയൊരു സാന്ത്വനമാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ പാതി വഴിയിൽ എപ്പോഴോ മക്കളുടെ കൈകൾ നഷ്ടപ്പെട്ടവർ, രോഗം വന്നപ്പോൾ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, ഓർമ്മകൾ നഷ്ടപ്പെട്ട് നാട് വിട്ട് എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞവർ, അങ്ങനെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും കലയപുരം ആശ്രയ സംഗീതത്തിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയവരാണ് അവർ. അവർക്ക് മുന്നിൽ ലോകം എല്ലാ വാതിലുകളും കൊട്ടിയടച്ചപ്പോൾ സ്നേഹത്തിന്റെ വലിയൊരു വാതിൽ തുറന്നിട്ട് ആശ്രയ അവരെ വരവേറ്റു. ഇന്ന് അവർ ഒറ്റയ്ക്കല്ല, അവർക്ക് കൂട്ടായി സ്വന്തം സങ്കടങ്ങൾ പങ്കുവെക്കാൻ അവരെ പോലെ തന്നെ വേദനകൾ അനുഭവിച്ച കുറേയേറെ മനുഷ്യരുണ്ട് ആശ്രയ വയോജന കേന്ദ്രത്തിൽ. പഴയ കാലത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട വീടിനെക്കുറിച്ചും പറയുമ്പോൾ ചിലരുടെ കണ്ണുകൾ നിറയുമെങ്കിലും അടുത്ത നിമിഷം പരസ്പരം ആശ്വസിപ്പിച്ച് അവർ പുതിയൊരു കുടുംബമായി മാറുകയാണ്. ഈ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെക്കാൾ വലിയ സ്നേഹമാണ് ആശ്രയയിലെ പ്രവർത്തകർ നൽകുന്നത്. പ്രായാധിക്യം കൊണ്ട് എഴുന്നേൽക്കാൻ വയ്യാത്തവരെ കുളിപ്പിച്ചൊരുക്കുന്ന, സ്വന്തം കൈകൊണ്ട് ചോറുവാരി നൽകുന്ന സ്നേഹമുള്ള പ്രവർത്തകർ. പാതിരാത്രിയിൽ ആരെങ്കിലും ഒന്ന് ചുമച്ചാൽ ഓടിയെത്തി നെഞ്ചിൽ തടവി ആശ്വസിപ്പിക്കുന്ന, മുറിവുകളിൽ മരുന്ന് പുരട്ടുന്ന ഈ കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ ആശ്രയ സംഗീതത്തിന്റെ നെടുന്തൂണുകൾ. മുൻപ് വയോജന കേന്ദ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെറുതെ ഭക്ഷണം കഴിച്ച് മരണവും കാത്തു കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് വന്നിരുന്നത്. എന്നാൽ ആശ്രയ സംഗീതത്തിലെ കാഴ്ചകൾ അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ വസന്തം പൂത്തു നിൽക്കുകയാണ്. ആ വയോധികരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനായി ഒട്ടേറെ പുതിയ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടും, പരസ്പരം സംസാരിക്കും, പഴയ പാട്ടുകളും കവിതകളും ഒക്കെ അവർ പാടും. ചിലർക്ക് കേൾവിക്കുറവുണ്ട്, മറ്റു ചിലർക്ക് കാഴ്ച മങ്ങിയിട്ടുണ്ട്. എങ്കിലും ആ പാട്ടുകളിൽ അവരുടെ നഷ്ടപ്പെട്ട യൗവനം തിരികെ വരുന്നത് കാണാം. വെറും ഒരു താമസ സ്ഥലം എന്നതിലുപരി വയോജനങ്ങൾക്കായി ലഘുവായ വ്യായാമങ്ങൾ, കൗൺസിലിംഗ് എന്നിവയും ആശ്രയ സംഗീതത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. അതവരുടെ അവശേഷിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഉന്മേഷമാണ് നൽകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സാന്ത്വനത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പും കണ്ണീരും നിസ്വാർത്ഥമായ സ്നേഹവും കൊണ്ടാണ് കലയപുരത്ത് ആശ്രയ സങ്കേതം എന്ന വലിയ കോട്ട നിൽക്കുന്നത്. സ്വന്തം വീടും സ്വന്തക്കാരെയും മാറ്റിവെച്ച് ലോകം ഉപേക്ഷിച്ചവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് അവർ. അവരെ വെറും പ്രവർത്തകരെന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ വലിയ തെറ്റായിരിക്കും. അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന മാലാഖമാരാണ് അവർ. സ്വന്തം വീട്ടിലെ പ്രായമായവരെ നോക്കാൻ വരെ പലർക്കും ഇന്ന് സമയമില്ലാത്ത കാലമാണ്. അപ്പോഴാണ് ശരീരത്തിൽ മുഴുവൻ മുറിവുകളുമായി തെരുവിൽ നിന്ന് കൊണ്ടുവരുന്ന അപരിചിതരായ മനുഷ്യരെ ഒരറപ്പും കൂടാതെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുന്ന ഈ മനുഷ്യരെ നാം കാണേണ്ടത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട മാനസിക നില തെറ്റിയ ഒരുപാട് പേരുണ്ട് ഇവിടെ. ചിലപ്പോ അവർ ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കും, മറ്റു ചിലപ്പോ അക്രമാസക്തരാകും. എന്നാൽ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ക്ഷമയോടെ അവരെ ചേർത്ത് പിടിച്ച് തലോടി പാട്ടുപാടി സമാധാനിപ്പിച്ച് ചോറുരുളകൾ വായിൽ വെച്ചു കൊടുക്കുന്ന ആ പ്രവർത്തകരുടെ ഹൃദയവിശാലതയ്ക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റെന്തുണ്ട്? മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേവലം ഭക്ഷണം നൽകുന്നതിനപ്പുറം വലിയൊരു സേവനമാണ് ഇന്നീ പ്രവർത്തകർ ചെയ്യുന്നത്. ഓരോ അന്തേവാസിയുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകാൻ അവർ രാപ്പകൽ അധ്വാനിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ വെറുതെ പാർപ്പിക്കുകയല്ല, മറിച്ച് പുതിയ കാലത്തെ മ്യൂസിക് തെറാപ്പികളിലൂടെയും സ്നേഹം നിറഞ്ഞ കൗൺസിലിങ്ങിലൂടെയും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് അവർ. കലയപുരത്തെ ആശ്രയ സംഗീതത്തിന്റെ ആ വലിയ വീടിന്റെ മുറ്റത്ത് ഇന്ന് ഒരുപാട് മനുഷ്യർ പരസ്പരം സ്നേഹിച്ച് താങ്ങായി നിൽക്കുന്നുണ്ട്. അവർക്ക് കാവലായി വിളക്കായി കുറേയധികം മാലാഖമാരും ഒപ്പം കലയപുരം ജോസാറും.
2: ഇത് ഒരു അനാഥാലയം എന്നതിലുപരി തന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയാ, ഇത്രയും ആൾക്കാരെ, കാരണം ഞങ്ങളുടെ വലിയൊരു ഫാമിലി തന്നെയാണ് ഇവിടെ. അപ്പച്ചന്മാരും അമ്മച്ചിമാരും അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേർന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് എന്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വരെ ഇവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആശ്രയ സംഗീതം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നത്.
1: ആശ്രയ സംഗീതത്തെ കുറിച്ച് കൂടുതൽ കേൾക്കാം വരും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം.

വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനു പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരശില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

പിണ്ണരങ്ങ് ചടയമംഗലം പഞ്ചായത്തിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഓരോ കുടുംബശ്രീ അംഗങ്ങളോടൊപ്പം പോയി, അല്ലെങ്കിൽ ഓരോ കുടുംബശ്രീ കൂട്ടായ്മയിലും പോയി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പെണ്ണരങ്ങ് ഒരു അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെണ്ണരങ്ങ് എന്ന് പറയുന്നുള്ള പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും ഒരു സംശയം ഉണ്ട് കേട്ടോ. എന്തിനാണ് നമ്മളിങ്ങനെ എല്ലാ കുടുംബശ്രീയും വിടാതെ പോകുന്നത്, അത്രയേറെ സൗഹൃദങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കുന്നത്? അത് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ഏറ്റവും മികച്ചത് അതിന്റെ ഉത്തരവാദിത്വപ്പെട്ട മേഖലയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ ഹോം ടൗൺ കൂടിയായിട്ടുള്ള ചടയമംഗലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ചടയമംഗലത്ത് ഒരുപാട് കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്ന വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എനിക്ക് കുറെ പേരെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ സ്പെഷ്യലായിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തിലും ഏതൊക്കെ തരത്തിലാണ്, എത്രത്തോളം മികച്ച രീതിയിലാണ് പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സുദേവൻ സാർ ഇപ്പൊ നമ്മളോടൊപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ചടയമംഗലം പഞ്ചായത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പെണ്ണരങ്ങ് ആരംഭിക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: ബഹുമാനപ്പെട്ട ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സുധീവൻ സാർ ഇപ്പൊ നമ്മളോടൊപ്പം സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ചടയമംഗലം പഞ്ചായത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പണ്ടനം ആരംഭിക്കാം.
1: നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡുകളാണ്. ഈ 16 വാർഡിലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു. നയനാർ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ കുടുംബശ്രീ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമേ ചടയമംഗലത്തിന് എന്നല്ല നാടിന് തന്നെ ചലിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിൽ സമൂഹത്തിലെ എല്ലാ മേഖലയിലും ജീർണതയ്ക്കെതിരെ പ്രതികരിക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇന്ന് കഴിയുന്നുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഒരു നേട്ടമാണ്. ചടയമംഗലം പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 340 കുടുംബശ്രീ യൂണിറ്റുകൾ ഈ 16 വാർഡുകളിലായി പ്രവർത്തിക്കുന്നു. 90% സജീവമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ അതിലൊക്കെ തന്നെ JLG ജോലികളും മറ്റ് സംരംഭങ്ങളും ഒക്കെ തന്നെ നിരവധി കുടുംബങ്ങൾ കുടുംബശ്രീ വന്നതിന് ശേഷം നിരവധിയായ സംരംഭങ്ങൾ തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കുടുംബം പുലർത്തുവാൻ കഴിയും. അതുമാത്രമല്ല സമൂഹത്തിലെ തുല്യത അതിൽ വലിയ പങ്ക് വഹിക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു.
0: അപ്പൊ ശരിക്കും ചടയമംഗലം പഞ്ചായത്ത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വൈഡാണ്. കാരണം ഏകദേശം 300 പുറത്ത് കുടുംബശ്രീകൾ ഉണ്ടെന്ന് പറയാം. ഈ പഞ്ചായത്തിലെ 300 പുറത്ത് കുടുംബശ്രീകൾ വരുമ്പോൾ വലിയൊരു സ്ത്രീ കൂട്ടായ്മ ഇതിനകത്തുണ്ട്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയുണ്ട്?
1: തീർച്ചയായിട്ടും ചടയമംഗലം പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ജനകീയമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും കുടുംബശ്രീയുടെ പങ്കാളിത്തം വളരെയല്ല. ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിരവധിയായ ഗ്രാമ ചന്തകൾ നടത്താറ് അത് പഞ്ചായത്തിന്റെ ഉള്ളതാണ്. അതുപോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ചന്തയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുവരികയും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യും. തേനീച്ച വളർത്തൽ മുതൽ ആട് വളർത്തൽ പശു വളർത്തൽ അടക്കം എല്ലാ കൃഷിയും ചെയ്യുന്ന കുടുംബശ്രീയിൽ നിന്നുള്ള അടുത്ത് തന്നെ ഇങ്ങനെയുള്ള സംരംഭങ്ങളുമായി പോകുന്ന ഒത്തിരി ഉൽപ്പന്നമാണ്. അവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ തന്നെ മാറുകയാണ്. അത് മാത്രമല്ല ആ കുടുംബശ്രീ പ്രസ്ഥാനം വഴി വന്ന പലരും ഇന്ന് വിവിധ മേഖലകളിൽ ഭരണതലത്തിൽ വിളങ്ങി നിൽക്കുന്നു. ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഗ്രാമ പഞ്ചായത്തോ ഒക്കെ പരിശോധിച്ച നിരവധിയായ കുടുംബശ്രീ അംഗങ്ങളാണ് ജനപ്രതിനിധിയായി വന്നത്. അതും ഞങ്ങളുടെ നേട്ടം തന്നെയാണ്.
0: എന്തായാലും മാതൃകയാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്, ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ. അതൊക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ചെയർപേഴ്സണോടൊക്കെ ചോദിച്ചറിയാം. ഒരുപാട് സന്തോഷം. ഒരു ഷോർട്ട് ബ്രേക്ക് വരികയാണ്. ഫോൺ ലിസണിംഗ് ആപ്പ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. പെണ്ണരങ്ങ് ചടയമംഗലം പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വലിയ സ്വീകരണമൊക്കെ ലഭിക്കുകയുണ്ടായി. എന്തായാലും വളരെ സന്തോഷം. ഇനിയിപ്പോ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ജില്ലാ കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീജ ആനിൽ മേഡം ആണ് കേട്ടോ. മേഡം നമ്മളോട് ഈ പറഞ്ഞ പോലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ പറ്റി പറയുകയാണ്. പ്രത്യേകിച്ച് ചടയമംഗലം പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് പറയാനായിട്ട് പോകുന്നത്. നമസ്കാരം.
1: നമസ്കാരം.
0: നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഇവിടെ വന്നപ്പോ തന്നെ വളരെ കൃത്യമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം കാണാൻ സാധിക്കും, ഒരു ഓഫീസിലേക്ക് കയറി വരുമ്പോ ഒരു ഓഫീസ് വെറുതെ കിടക്കുന്നതും അല്ലെങ്കിൽ കുറെ പേര് കുറെ ജോലികളിലൊക്കെ മുഴുകിയിരിക്കുന്നു, അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് തല കുടുംബശ്രീയെ പറ്റി പറയാനുള്ളത്?
1: ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയെ സംബന്ധിച്ചാണെങ്കിൽ വളരെ നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കുടുംബശ്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കുടുംബശ്രീയുടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും എങ്ങനെയാണോ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് കുടുംബശ്രീയും മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ സംവിധാനത്തെ ഏകോപിപ്പിക്കാനായിട്ട് നമ്മുടെ ജില്ലാ മിഷനിൽ നിന്നും നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ എല്ലാ CDSകളിലേക്കും പോകാറുണ്ട്. ആ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ ഒരു നേതൃത്വത്തിലാണ് ഈ കുടുംബശ്രീ യൂണിറ്റുകളെ ചലിപ്പിക്കുന്നതും. നേരത്തെ ഇവിടെ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയായാലും ME ആയാലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ മേഖലയായാലും കുട്ടികളുടെ മേഖലയായാലും എല്ലാം അതിനെ സജീവമാക്കിക്കൊണ്ട് പോകുന്നതും മിഷന്റെ പ്രവർത്തനങ്ങൾ CDSകളിലേക്ക് എത്തിക്കുന്നതും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ഒരു ഉത്തരവാദിത്വത്തിലാണ്. അപ്പൊ എന്റെ ഈ മേഖല എന്ന് പറയുന്നത് ജെൻഡറാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിടുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ സാമ്പത്തിക സാമൂഹ്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ 15 വാർഡുകൾ, ഇപ്പോഴാണ് 16 വാർഡുകളായത്, 15 വാർഡുകളും ചേർത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രോജക്റ്റ് വെച്ച് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ മിഷനിൽ തന്നെ ഒരു മാതൃകയായി മാറുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അത് സ്ത്രീകളിൽ സാമ്പത്തികം എങ്ങനെ നമുക്കൊരു എങ്ങനെ കയ്യിൽ എത്തിക്കാം, അതേപോലെ തന്നെ എന്തെല്ലാം പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് നമ്മുടെ അംഗങ്ങളെ മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ മിഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.
0: ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kottarakarayile Carmel Residential School-il Play School muthal Plus 1 varayulla classukalilekku admission aarambichirikkunnu.
3: Paathyavishayangalkkoppam paathyathra vishayangalkkum tulya pradhanyam nalkunna Carmel School-il Robotics Virtual Reality Classroom koodathe jillayile ettavum valiya Indoor Basketball Court-um kuttikalkkayi orukkiyirikkunnu.
4: Carmel School Kadalavila Kottarakara. Contact 9400628550.
5: Sajal Genius Tech.

0: Sagar alias Jackie.
1: See you in
2: കുടുംബശ്രീയായി ബന്ധപ്പെട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ ചുറ്റും നിന്നത് കാണുന്നുണ്ട്. എന്താണ് കുടുംബശ്രീ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കുടുംബശ്രീ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എന്തൊക്കെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരും?
3: അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം ഇപ്പൊ കുടുംബശ്രീ എന്താണെന്ന് അറിയാം. ഒരു മധ്യ ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് കുടുംബശ്രീയിലേക്ക് വരാനായിട്ട് മടിക്കുന്നത്. നമ്മുടെ എല്ലാ ഒരു ജില്ല ഒട്ടാകെ നമ്മള് അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ ആരോടും സഹകരണമില്ലാത്ത ചില വീടുകളിലാണ് നമ്മൾ ഈ മാധ്യമത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള വാർത്തകളും മറ്റ് സംഭവങ്ങളും ഒക്കെ വരുന്നത്. ഒരു ബാങ്കിൽ പോകുന്നത് എങ്ങനെയാണ്, ബാങ്ക് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് താഴെ തന്നെ കുടുംബശ്രീക്ക് നന്നായിട്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു സാമൂഹ്യമായിട്ട് ബന്ധമില്ലാത്ത ഒരു ആൾക്കാണെങ്കിൽ ഒരു ബാങ്കിൽ പോകുന്നതിനോ ആ ബാങ്കിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നതിനോ ഇല്ല. അപ്പൊ നമ്മളെല്ലാം തന്നെ നമ്മുടെ വീടുകളിൽ ഒതുങ്ങാതെ നമ്മൾ ഇങ്ങനെ മനുഷ്യരുമായി സഹകരിക്കുന്ന അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവരുടെ ആശയങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബശ്രീയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയ അമ്മമാരെയും സഹോദരിമാരെയും കുടുംബശ്രീയിലേക്ക് വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
2: ശരിക്കും പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പോയിന്റ്, പല കുടുംബശ്രീയും പെണ്ണരംഗമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോകുമ്പോൾ അവർ ഇങ്ങോട്ട് പറയാറുണ്ട്, എനിക്ക് ബാങ്കിൽ

0: രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു.
1: അതായത് അവര് ഈ പറഞ്ഞ പോലെ
0: അവര് പഠിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത കുട്ടികള്, അമ്മമാരും അച്ഛന്മാരും നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അവരെയൊക്കെ എത്തി കേന്ദ്രത്തിൽ എത്തിച്ച് അവരുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴും അവരുടെ കേസുകൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനും
1: കഴിഞ്ഞിട്ടുണ്ട്.
2: അപ്പൊ ഇത്രയേറെ വലിയൊരു പ്രോസസ് ആണ് നമ്മൾ ഈ കാണുന്ന ഓരോ കുടുംബശ്രീയും ഇത്രയേറെ ബിൽഡ് ചെയ്യാനായിട്ട് അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത്. എന്തായാലും അതിന്റെ കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. കേൾക്കാൻ നമുക്ക് കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: പെണ്ണരംഗം തുടരുന്നു. കുടുംബശ്രീ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ കൂട്ടായ്മയെന്ന് തോന്നും. പക്ഷേ അതൊരു വലിയ കൂട്ടായ്മയാണെന്നും ആ കൂട്ടായ്മയുടെ പിന്നിൽ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എത്ര ഉദ്യോഗസ്ഥരാണ് ഒരേപോലെ അതിനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. പെണ്ണരംഗിലൂടെ
2: എല്ലാ ആഴ്ചയും ഇങ്ങനെ പഞ്ചായത്ത് വിസിറ്റ് ചെയ്യാറുണ്ടോ?
3: എനിക്ക് ഇവിടെ രണ്ട് ദിവസമാണ് വരേണ്ടതുള്ളത്. എനിക്കിവിടെ അപ്പുറത്തൊരു റൂമുണ്ട്, നമുക്ക് രജിസ്റ്ററുകളുണ്ട്, അങ്ങനെ പല രീതിയിൽ. നമ്മളൊരു ഓഫീസ് സംവിധാനം എങ്ങനെയാണോ അതുപോലെയാണ്. അത് പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ

0: എല്ലാ വാർഡുകളിലും വിജിലന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് നമ്മുടെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ തന്നെ ആ വാർഡിൽ തന്നെ പരിഹരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അത് അവിടെ പരിഹരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സി ഡി എസ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ അത് പരിഹരിച്ച് അവരുടെ പരിപാടി ആ പരാതികളൊക്കെ അപ്പോൾ തീർക്കാനുള്ള ഒരു സംവിധാനം. ഇതൊന്നും അറിഞ്ഞൂടാത്ത ആളുകളാണ് ചിലപ്പോൾ നമ്മുടെ വാപ്പുകളിൽ പെട്ടുപോകുന്നതും ഇത് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്ത്രീകൾക്കുമാണ് ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നതും എന്നുള്ളത് വാസ്തവമാണ്.
1: അപ്പൊ ശരിക്കും എല്ലാ പഞ്ചായത്തിലും ഇത്രയേറെ ഓഫീസേഴ്സ് ഉള്ള വലിയൊരു ടീം, വലിയൊരു വിങ് ഇതിന്റെ പുറകിലുണ്ട്.
0: ഉണ്ട്. ഇവിടെ നമ്മുടെ ഇപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഓരോ മേഖലയിലും വിവിധ തരത്തിലുള്ള ആർപിമാരുണ്ട്. അത് ആർപിമാരുടെ സംവിധാനം എന്ന് പറയുന്നത് തന്നെ അങ്ങ് താഴെത്തട്ടിലേക്ക് അവര് ഫീൽഡ് വിസിറ്റ്, ഇപ്പൊ തന്നെ അത് നമ്മുടെ ബ്ലോക്ക് കോർഡിനേറ്റർ ആണ്, അദ്ദേഹം ഫീൽഡ് വിസിറ്റിനായി പോകാൻ പോവുകയാണ്. അപ്പൊ ഓരോ ഇവിടെ വന്നിരിക്കുക മാത്രമല്ല, നമ്മളിങ്ങനെ കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലെ ജെ എൽ ജി മേഖല എല്ലാം വിസിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്.
1: പിണറെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പെണ്ണരങ്ക് തുടരുകയാണ്. ചടയമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിന്നുള്ളത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളെ പറ്റിയും കുടുംബശ്രീയുടെ വിവിധ മേഖലകളെയൊക്കെ പറ്റി നമുക്ക് വിശദമാക്കി തരികയാണ് ചടയമംഗലം പഞ്ചായത്തിലെ ഭാരവാഹികൾ.
1: കുടുംബശ്രീയെ പറ്റി പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനാണ് ഏറ്റവും വലിയൊരു അടിത്തറ വേണ്ടത് കേട്ടോ. ഒരു കൂട്ടായ്മ നമ്മൾ പെട്ടെന്ന് തട്ടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ടത് പൊളിഞ്ഞു പാളീസായി പോകും. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ഇത്രത്തോളം കുടുംബശ്രീ ഇത്രയും ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള കുറേ ആൾക്കാർ അതിന്റെ പിന്നിൽ ഇങ്ങനെ ക്ഷീണം പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അതിന് പരിഹാരം കാണുന്നുണ്ട്. അപ്പോൾ പെണ്ണരങ്ങ് എനിക്കൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ടീമിന്റെ അടുത്തേക്ക് എത്തുന്നത് കേട്ടോ. ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്
2: ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചായത്ത് എങ്ങനെയാണോ അതുപോലെയാണ് സി ഡി എസും പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ സി ഡി എസ് ചെയർപേഴ്സണുണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്. ഈ സി ഡി എസിന്റെ മുഴുവൻ കണക്കുകളും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടന്റ് ആണ്. അത് മാത്രമല്ല ഒത്തിരിയേറെ പണികളുണ്ട്. എന്നാലും നമ്മുടെ ഈ നെടുന്തൂണായിട്ട് ഒരു സി ഡി എസിൽ നിൽക്കുന്നത് ഒരു അക്കൗണ്ടന്റും ഒരു ചെയർപേഴ്സണും ആണ്. അവരുടെ കീഴിലാണ് നമ്മൾ ഇങ്ങനെ ബാക്കി ഉള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ചെയർപേഴ്സൺ കഴിഞ്ഞാൽ പിന്നെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. നമ്മള് ഭരണസമിതി പോലെ തന്നെയാണ്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ 4 സാമൂഹ്യ ഉപസമിതികളുണ്ട്. ആ ഉപസമിതികൾക്ക് അവർക്കുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. എല്ലാ സി ഡി എസ് സമിതി കൂടുന്നതിന് മുമ്പ് ഉപസമിതി കൂടണം. അവിടെ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ഉപസമിതിയും ചർച്ച ചെയ്യണം, അത് റിപ്പോർട്ടായിട്ട് ഇവിടെ അവതരിപ്പിക്കണം. ഇങ്ങനെയുള്ള കുറേ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനോ പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല, കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല, KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: പിണ്ണരംഗം തുടരുന്നു. കുടുംബശ്രീ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ കൂട്ടായ്മയെന്ന് തോന്നും, പക്ഷേ അതൊരു വലിയ കൂട്ടായ്മയാണെന്നും ആ കൂട്ടായ്മയുടെ പിന്നിൽ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എത്ര ഉദ്യോഗസ്ഥരാണ് ഒരേപോലെ അതിനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ പെണ്ണരങ്ങിലൂടെ.
1: ഈ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു പോകുമ്പോഴേ എപ്പോഴെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ?
2: ഇല്ല, എന്റെ സ്വയം ഇതില് എനിക്ക് മടുപ്പ് തോന്നാറില്ല. ചിലപ്പോ നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മള് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുമല്ലോ. നമ്മൾ ഓരോ പഞ്ചായത്തിലും, എനിക്ക് 3 പഞ്ചായത്തിന്റെ ചുമതലയാണ് ഇവിടെ, ചടയമംഗലം, കടയ്ക്കൽ, കിട്ടിമ. അപ്പൊ ആ 3 പഞ്ചായത്തിന്റെ ചുമതലയുണ്ട്. അപ്പൊ ഈ ഒരു പഞ്ചായത്തിൽ നമ്മളൊരു ഓർഗനൈസേഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ആകുമ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആളിന്റെ പ്രാതിനിധ്യം കുറവും അല്ലെങ്കിൽ എന്തൊക്കെ, അപ്പൊ നമ്മളൊരു ടെൻഷൻ ആവാറുണ്ട് ഇതോടുകൂടി ഇത് നിർത്തണം എന്നൊക്കെ. പക്ഷെ ഓരോ പ്രോഗ്രാമുകൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്.
1: അപ്പൊ ഇനി ഇപ്പൊ ഉടനെ തന്നെ 5 പ്രോഗ്രാം വന്നാലും എടുക്കും?
2: തീർച്ചയായിട്ടും. കഴിഞ്ഞ നമ്മളിപ്പോ 2 ദിവസം മുന്നേ കുട്ടികളുടെ ഒരു പരിപാടി, 2 ദിവസത്തെ ക്യാമ്പായിരുന്നു, ബാലസഭ കുട്ടികളുടെ ആയിരുന്നു. ഒരു 10 മണി തൊട്ട് 4 മണി വരെ കുട്ടികളെ പഠിപ്പിക്കുകയല്ല, അവര് കളിയും ചിരിയും അതിലൂടെ അവരുടെ പ്രവർത്തനങ്ങളും ആണ് കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും നമ്മൾ ക്ലാസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അതിനു ഉപരിയായിട്ട് ഓരോ ആക്ടിവിറ്റി ചെയ്ത് അതിൽ നിന്നും അവർക്ക് എന്ത് കിട്ടി, ആ ആക്ടിവിറ്റി അവർക്ക് എവിടെയെല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള
1: രീതിയിലേക്കാണ്. പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കണം
2: കേട്ടോ.
1: എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ഈ പറഞ്ഞ പോലെ
2: ഇതൊന്നുമല്ല, നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മള് എത്ര പറഞ്ഞാലും തീരാത്ത, ഓരോ മേഖല പറയുമ്പോഴും അവർക്ക് ഓരോ മേഖലയിലും ഓരോ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കാറുള്ളത്.
1: എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ചെയർപേഴ്സൺ. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കൂടി വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കും.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
4: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
7: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
8: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: സിനിമകളെ നെഞ്ചിലേറ്റ നമുക്ക് നല്ലൊരു സിനിമയെ കുറിച്ച് സംസാരിക്കാൻ എപ്പോഴും ഒരു പ്രത്യേക ആവേശമാണ് അല്ലെ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് പേര് പോലെ തന്നെ അതിമനോഹരമായ ഒരു മലയാള സിനിമയെ കുറിച്ചാണ്. 2011 പുറത്തിറങ്ങിയ നമ്മുടെ എല്ലാ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ബ്യൂട്ടിഫുൾ എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സ്ലാബോഡിലൂടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്ലാബോഡ് വിത്ത് മീ ആർജെ ശ്രീശാന്ത്.
1: Marriage is a license. Do you have an extra merit left for you?
2: അവനെ പിന്നെ എന്നാ നോക്കാനാ, തോന്നുമ്പോ ജീവിക്ക തങ്ങളെ.
0: ബ്യൂട്ടിഫുൾ എന്ന സിനിമയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായ എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അതുവരെ ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പങ്ങളെയും സ്ഥിരം ശൈലികളെയും പൊളിച്ചെഴുതി മലയാള സിനിമയിൽ പുതിയൊരു തരംഗത്തിന് തുടക്കം കുറിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനായ വി കെ പ്രശാന്ത് ആണ്. എസ് സിനിമാ കമ്പനിയുടെ ബാനറിൽ ആനന്ദ് കുമാറാണ് വളരെ വ്യത്യസ്തമായ ഈ മികച്ച ചിത്രം നിർമ്മിച്ചത്. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നടൻ അനൂപ് മേനോനാണ് ഈ സിനിമയിലെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരായ ജയസൂര്യ, അനൂപ് മേനോൻ, അതുപോലെ നായികയായി എത്തിയ അതിസുന്ദരിയായ മേഘ്ന രാജ് എന്നിവരാണ്. ഇവരെ കൂടാതെ നന്ദു, ടിനി ടോം, ജയൻ ചേർത്തല, തസ്മി ഖാൻ, ഗായകൻ ഉണ്ണി മേനോൻ തുടങ്ങി മികച്ചൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്.
3: കഴുത്തിന് കീഴ്പോട്ട് തളർന്ന് വീൽ ചെയറിൽ നിന്ന് സൂക്ഷിക്കണേന് ഒരു പരിധിയില്ല.
0: ബ്യൂട്ടിഫുൾ എന്ന സിനിമയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ കഴുത്തിന് താഴോട്ട് തളർന്നു പോയ എന്നാൽ ലൈഫിനെ വളരെയധികം സ്നേഹിക്കുന്ന സ്റ്റീഫൻ എന്ന കോടീശ്വരന്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജോൺ എന്ന സംഗീതജ്ഞന്റെയും മനോഹരമായ സൗഹൃദത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇവർക്കിടയിലേക്ക് അഞ്ജലി എന്ന ഹോം നേഴ്സ് കടന്നു വരുന്നതോടെ കഥ തികച്ചും ആകാംക്ഷഭരിതമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുന്നു. തിയേറ്ററിൽ വലിയൊരു മാതൃക സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമ പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. തിയേറ്റേഴ്സിൽ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിച്ച ബ്യൂട്ടിഫുൾ യുവതലമുറയെ കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു വലിയ ട്രെൻഡ് സെറ്റായി അന്നത്തെ കാലത്ത് മാറി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 5 ലക്ഷം രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
4: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: Flatboard.
1: ബ്യൂട്ടിഫുൾ എന്ന സിനിമയുടെ കഥയിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. തുടക്കം മുതൽ അവസാനം വരെ വളരെ ആകാംക്ഷയോടെയും അതിലേറെ കൗതുകത്തോടെയും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത്. ജയസൂര്യ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ ലൂയിസ് എന്ന കോഡീശ്വരിൽ നിന്നുമാണ് സിനിമ തുടങ്ങുന്നത്. ജന്മനാ തന്നെ കഴുത്തിന് താഴോട്ട് പൂർണ്ണമായും തളർന്നു പോയ ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ എന്ന് പറയുന്നത്. വീൽചെയറിലാണ് സ്റ്റീഫൻ തന്റെ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടുന്നത്. എന്നാൽ തന്റെ ശാരീരിക അവസ്ഥയിൽ അവൻ ഒട്ടും ദുഃഖിതനല്ല എന്ന് മാത്രമല്ല, ലൈഫിന്റെ ഓരോ നിമിഷവും വളരെ മനോഹരമായി ആസ്വദിക്കാനും അവർ ശ്രമിക്കുന്നു.
2: Maturity is all about losing your innocence.
1: നല്ല ഭക്ഷണം, മനോഹരമായ സംഗീതം, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ എന്നിവയെല്ലാം അവൻ ആസ്വദിക്കുന്നു. സ്വന്തം സമ്പത്ത് മോഹിച്ച് നടക്കുന്ന ബന്ധുക്കളെ അവൻ നല്ലപോലെ അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹോട്ടലിൽ വെച്ച് അനൂപനെ അവതരിപ്പിക്കുന്ന ജോൺ എന്ന ഗായകനെ സ്റ്റീഫൻ പരിചയപ്പെടുന്നത്. ജോണിന് പാട്ട് ഇഷ്ടപ്പെട്ട സ്റ്റീഫൻ തനിക്ക് വേണ്ടി പാടാനും തനിക്കൊരു കൂട്ടായി നിൽക്കാനും വലിയൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ജോണിനെ തന്റെ ആഡംബര വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തന്റെ സഹോദരിയുടെ പഠനത്തിനും വിവാഹത്തിനും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിരുന്ന ജീവിത നൈരാശ്യം അനുഭവിച്ചിരുന്ന ജോൺ ആ ക്ഷണം സ്വീകരിക്കുന്നു. പിന്നീട് അവർക്കിടയിൽ വളരെ ദൃഢമായ ഒരു സൗഹൃദം വളർന്നു വരികയാണ്. ഒരുമിച്ച് മദ്യപിച്ചും പാട്ടുപാടിയും അവർ ജീവിതം അങ്ങനെ ആഘോഷിക്കുന്നു.

0: ഗ്രേറ്റ്. അവസാനിപ്പിച്ചനല്ലേ എന്റെ മ്യൂസിക്?
1: അവസാനിപ്പിച്ചനല്ലേ അലക്സ് മാളിയേക്കലാ നീ?
0: അയ്യോ എന്റെ പള്ളി, ഇത് ആരാ ഇത്? ഇതെന്നത് ഫ്രൂട്ട്സോ?
1: സൂസൻ നായിക്ക് ആരോ കൊടുത്തതാ, ഇങ്ങോട്ട് പോരുന്നു പറഞ്ഞപ്പോ അവൾക്ക് ആറിലോട്ട് എടുത്തിട്ടതാ.
0: അങ്ങനെ ഭാര്യയുടെ തലക്കിട്ടാലെന്ന് ഞാനിത് കഴിക്കത്തില്ലേ. അലക്സ ചായം കഴിച്ചെനിക്ക് ബോധ്യപ്പെടണം ഇതിനകത്ത് വിഷമില്ലാന്ന്.
2: പണമുണ്ടായിട്ടും ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത സ്റ്റീഫനും എല്ലാം ചെയ്യാൻ കരുത്തുണ്ടായിട്ടും പണമില്ലാത്ത ജോണും പരസ്പരം പൂർണ്ണത നൽകുന്ന സുഹൃത്തുക്കളായി മാറുന്നു. ഈ സമയത്താണ് സ്റ്റീഫനെ ശുശ്രൂഷിക്കാൻ മേഘ്ന രാജ അവതരിപ്പിക്കുന്ന അഞ്ജലി എന്ന ഹോം നേഴ്സ് അവിടേക്ക് വരുന്നത്. വളരെ പ്രായോഗിക ബുദ്ധിയുള്ള എന്നാൽ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥാപാത്രമാണ് അഞ്ജലി. അഞ്ജലിയുടെ വരവ് ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്നു. ജോണിനും സ്റ്റീഫനും അഞ്ജലിയോട് ഒരു ആകർഷണം തോന്നുന്നുണ്ട്.
3: ഹോം നേഴ്സിന് ആവശ്യമുണ്ടെന്ന് ഇവിടുന്നുള്ള പത്രപരസ്യം കണ്ടത് വൈകിയാ. വീടിനടുത്തൊരു ക്ലിനിക്കിൽ പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ട്, ശമ്പളമൊക്കെ കണക്കാ. പരസ്യം കണ്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഇവിടുത്തെ പേയ്മെന്റ് കേട്ടപ്പോ വേറൊന്നും നോക്കിയില്ല, അമ്മയോട് പറഞ്ഞ ഇങ്ങോട്ട് തിരിച്ചു.
4: ഓ, കുട്ടിയാണ് ഫോണിൽ എന്നെ വിളിച്ചതല്ലേ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
3: അനിയത്തിമാരുണ്ട്, ഒരമ്മാവനും ഉണ്ട്. പുള്ളിയോട് പറഞ്ഞ സമ്മതിക്കില്ല, വലിയ അഭിമാനിയാ.
2: എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അഞ്ജലിയുടെ യഥാർത്ഥ ലക്ഷ്യം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. അഞ്ജലി കേവലം ഒരു ഹോം നേഴ്സ് ആയിരുന്നില്ല, മറിച്ച് സ്റ്റീഫന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ അപഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാനിംഗ് നടത്തി എത്തിയവളാണെന്ന സത്യം ജോൺ തിരിച്ചറിയുന്നു. ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്ന ക്ലൈമാക്സിൽ അഞ്ജലിയെയും അവളുടെ കാമുകനെയും ജോൺ നേരിടുന്നു. പണത്തേക്കാൾ വലുത് മനുഷ്യർ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹവും സൗഹൃദവുമാണെന്ന് സിനിമ അടിവരയിട്ട് പറയുന്നു. പ്രതിസന്ധികളെയും ചതികളെയും പുഞ്ചിരിയോടെ നേരിടുന്ന സ്റ്റീഫന്റെ വലിയ മനസ്സിന്റെയും ജോണിന്റെ ആത്മാർത്ഥതയുടെയും ആഴം കാണിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ കഥ അവസാനിക്കുന്നത്.

0: ടെസ്റ്റ് കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
1: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ പിഎസ്സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ് ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും, ജീവനക്കാരും, വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളിവിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50 ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: You are listening to Australia FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Chat Board.
1: ബ്യൂട്ടിഫുൾ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ശക്തി ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനവും അണിയറ പ്രവർത്തനത്തിലൂടെ അതുല്യമായ മികവും തന്നെയാണ്. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ജയസൂരി എന്ന പ്രതിഭാശാലിയായ നടന്റെ അഭിനയത്തെക്കുറിച്ചാണ്. കൈകാലുകൾ അനക്കാൻ കഴിയാത്ത, ശരീരം മുഴുവൻ തളർന്നു പോയൊരു കഥാപാത്രത്തെ കേവലം മുഖഭാവങ്ങൾ കൊണ്ടും കണ്ണുകളിലെ തിളക്കം കൊണ്ടും കൃത്യമായ ഡയലോഗ് ഡെലിവറി കൊണ്ടും ജയസൂര്യ അവിസ്മരണീയമാക്കി. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായി സ്റ്റീഫൻ ലൂയിസ് എന്നും നിലനിൽക്കുന്നു.
2: ഈ രോഗമുള്ള ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിതത്തെ നേരിടുന്ന ഒരുപാട് പേരുടെ മുന്നിൽ എന്റെ ഈ ചിരി ഒന്നുമല്ല. ചിരിക്കാൻ എളുപ്പമാണ്, കരയാതിരിക്കാനല്ലേ പ്രയാസം.
3: സർ, ഇത് കേൾക്കുമ്പോ ഞാൻ അറിയാതെ അങ്ങയുടെ ഒരു ഫാനായി മാറുകയാണ്. ഐ ആം സോ ഇൻസ്പയർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന പോലെ.
2: ശരിക്കും തോന്നുന്നുണ്ടോ?
3: യാ, സത്യം.
2: എന്നെ കല്യാണം കഴിക്കോ? എന്നാ എന്നെ വേണ്ട. രണ്ട് കാലില്ലാത്ത ഒരാളെ വേണ്ട, കൈയില്ലാത്ത മറ്റൊരാളെ, അല്ലെങ്കിൽ ഒരു അന്ധനെ. ചെയ്യില്ല. നമ്മുടെയൊക്കെ സഹതാപത്തിന് 10 മിനിറ്റേ ആയുസുള്ളൂ. ഈ ഷൂട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി അടുത്ത കോഫിഡയിൽ പോയി കാമുകനുമൊത്ത് ഒരു കാപ്പി കുടിക്കുന്നതേ ഉള്ളൂ. ഇൻസ്പിറേഷൻ.
1: അതുപോലെ തന്നെ അനു മേനോന്റെ വളരെ സ്വാഭാവികമായ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. ഒരു പരാജയപ്പെട്ട ഗായകനിൽ നിന്ന് നല്ലൊരു സുഹൃത്തിലേക്കുള്ള ജോണിന്റെ വളർച്ച അനു മേനോൻ ഗംഭീരമാക്കി. വളരെ ബോൾഡായ അഞ്ജലി എന്ന കഥാപാത്രത്തെ നായിക മേഘ്ന രാജും മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്ക് വന്നാൽ ക്യാമറമാൻ ജോമോണ്ടി ജോണിന്റെ ദൃശ്യങ്ങൾ സിനിമയ്ക്ക് നൽകിയ ഭംഗി ഒട്ടും ചെറുതല്ല. കൊച്ചിയിലെ ആ മഴയും രാത്രിയുടെ ഭംഗിയും ആ വലിയ വീടിന്റെ അകത്തളങ്ങളുമൊക്കെ അദ്ദേഹം ക്യാമറയിൽ പകർത്തിയത് ഒരു കവിത പോലെയാണ്. എഡിറ്റർ മഹേഷ് നാരായണന്റെ മികച്ച ചിത്ര സംയോജനവും അണിയറിലെ മറ്റ് പ്രവർത്തകരുടെ കൂട്ടായ്മയും സിനിമയെ പൂർണ്ണതയിൽ എത്തിച്ചു. ഇനി ഈ സിനിമയുടെ സംഗീതത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മലയാളികൾ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. രതീഷ് വേക്കയാണ് സിനിമയിൽ അതിമനോഹരമായി സംഗീതം നൽകിയത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ അനൂപ് മേനോൻ തന്നെയാണ് ഈ സിനിമയിലെ പാട്ടുകളും എഴുതിയത്. മഴനീർത്തുള്ളികൾ എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ ഓരോരുത്തരും എത്രയോ തവണ മൂളിയിട്ടുണ്ടാവുമല്ലോ.
2: ജോണേ, എന്നാലും എന്നാ പണിയടാ അവിടെ നമുക്ക്.

മളിയെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഒരു വികാരമാണ്. കൂടാതെ വിജയ് യേശുദാസ്, ഗായത്രി അശോകൻ തുടങ്ങിയവരും ഇതിലെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സാമ്പത്തികം നോക്കിയാലും ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു. വളരെ മിതമായ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കൂട്ടി 2011 ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റുകളൊന്നായി മാറി. നിർമ്മാതാവിന് വലിയ ലാഭം നേടിക്കൊടുത്തു. ചുരുക്കത്തിൽ, നല്ല കഥയും മികച്ച അവതരണവും നല്ല സംഗീതവും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ സിനിമയെ എക്കാലവും നെഞ്ചിലേറ്റുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

കൂട്ടമാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മപ്പാസിലൂടെ. അപ്പൊ ഒട്ടും സമയം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് അങ്ങോട്ട് ഓടിപ്പോവാട്ടോ. ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുണ്ട്. ആ സിനിമയിലെ കര കവിയാതെ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.

ഈയൊരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രൻ സാറും അതുപോലെ തന്നെ മധുബാല മാമും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസൈ എന്നുള്ളത്. അതിലെ നമ്മുടെ ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് കരകവിയാതെ എന്നുള്ളത്. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് അഭിജിത്ത് അനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഈ ഒരു പാട്ട് വേറിട്ട് തന്നെ നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളതും അഭിജിത്ത് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളതും. അൻവർ അലിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രൻ ചേട്ടനും മധുബാല മാമും കൂടാതെ അപർണ ബാലമുരളി, ജാഫർ സാദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വർഷ വാസുദേവിന്റെ ഡിറക്ഷനാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. അഭിജിത്ത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ എന്തായാലും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിന്ന ചിന്ന ആസൈ എന്ന മൂവിയിലെ കരകവിയാതെ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
5: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

കേൾക്കാനായിട്ട് പോകുന്നത് വിത്ത് മീ ആർജി എലിക്കുട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് പെദ്ദി മൂവിയിലെ ഒരു മാസ് പാട്ടാണ്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മസാ മസാ.

കെ രാജേഷ് ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാന്റെ മ്യൂസിക് മാജിക് ആണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. സിജു തുറവൂർ ആണ് ഈ ഒരു പാട്ടിന്റെ മലയാളം വേർഷന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. June 4 വേൾഡ് വൈഡ് റിലീസിനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ റാം ചരണിന്റെ പെദ്ദി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതിലെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ടിന് അഡീഷണൽ വോക്കൽസിൽ വന്നിട്ടുള്ളത് രക്ഷിത സുരേഷും ദീപ്തി സുരേഷുമാണ്. സോ മെഗാ പവർ സ്റ്റാർ റാം ചരണൊപ്പം ജാൻവി കപൂർ, ശിവ രാജ്കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു ശർമ്മ, ശ്രുതി ഹസൻ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ബുച്ചി ബാബു തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഡിറക്ടർ. മൈത്രി മൂവി മേക്കേഴ്സ്, സുകുമാർ റൈറ്റിംഗ്സ് എന്നിവരുടെ പ്രൊഡക്ഷനിൽ വൃദ്ധി സിനിമാസിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. സോ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പെദ്ദി മൂവിയിലെ ഒരു മാസ് പാട്ട്, മാസ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മൊപ്പാസിലൂടെ. സുക്കിപ്പാൾ ജനിങ് ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ.

ആണ് ഹെജാം അബ്ദുൾ വഹാബ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടല്ലേ, ആ ഒരു എനർജി നമുക്ക് മധുവിധു എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളിലും ഫീൽ ചെയ്യാനായിട്ട് പറ്റുമോ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളാണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഈ മൂവിയെ പറ്റി പറയാനല്ല, ഈ മൂവിയിലെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന എൻ കാതാകി നീ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ച് പറയാനാണ് വന്നത്.

ഒപ്പം എന്തായാലും വിഷ്ണു അരവിന്ദ് ഡിറക്ട് ചെയ്ത്, ഷറഫുദ്ദീൻ കല്യാണി പണിക്കർ എന്നിവരെ ലീഡ് റോളിലെത്തി, ഹിജാം അബ്ദുൾ വഹാബ് മ്യൂസിക് കമ്പോസ് ചെയ്ത എൻ കാതാകെ നീ എന്ന പാട്ട് നമ്മൾ നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പെന്നെയ്തിട്ടുള്ളത് സുഹൈ കോയയാണെന്നും ഈ പാട്ട് പാടിയിട്ടുള്ളത് ചിന്മയും ഹിജാം അബ്ദുൾ വഹാബും ചേർന്നുകൊണ്ടാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിലെ വിനായക അജിത് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിൽ. കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പ്ലസ് ടു കഴിഞ്ഞോ? ഇനി നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ഒരു ശരിയായ വഴികാട്ടി. 500,000 രൂപയ്ക്ക് BSc നഴ്സിംഗ് പഠിച്ചാലോ? കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രമുഖ കോളേജുകളിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ ഏത് കോഴ്സുമാകട്ടെ.
3: സെന്റ് ജൂഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് 20th പൊസിഷൻ നേടിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏരിക്കുട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തമിഴ് മൂവി കറുപ്പ് മൂവിയിലെ അത് തലോർ എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടിനെ പറ്റിയിട്ടാണ്.
1: മ്യൂസിക് മപ്പാസ്.

ബാലാജി ഡിറക്റ്റ് ചെയ്ത് നമ്മുടെ സൂര്യ, തൃഷ, ഇന്ദ്രൻസ്, നാറ്റി, മൻസൂർ അലിഖാൻ, സ്വാസിക എന്നിവരൊക്കെ അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ സൂര്യ സാറിന്റെ കറുപ്പ് എന്ന് പറയുന്ന മൂവി. ഈ ഒരു മൂവിയെ പറ്റിയും ഈ ഒരു മൂവിയിലെ പാട്ടുകളെ പറ്റിയും ഒക്കെ വാതോരാതെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇതിലെ പാട്ടുകളെ പറ്റിയും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സായി അഭ്യൻകറിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് കറുപ്പ് മൂവിയിലെ അത് തലോറി എന്ന് പറയുന്ന പാട്ട്. ആദേശ് കൃഷ്ണയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീതിട്ടുള്ളത്. അനന്യ ചക്രവർത്തിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ സായി അഭ്യൻകർ ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. സായിയുടെ എല്ലാ പാട്ടുകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണല്ലേ. തമിഴിലെ ഒരു വലിയ ഒരു കൊട്ടാരം തന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായി അഭ്യൻകർ. സോ സായി അഭ്യൻകർ ഫാൻസിന് വേണ്ടിയിട്ട്, സായി അഭ്യൻകർ ലേറ്റസ്റ്റ് ഹിറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടിയാണ് കറുപ്പിലിയാത് തലോറി എന്ന് പറയുന്ന പാട്ട്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ എങ്ങനെ പോണ്ടൊക്കെ പോലെ ആശ്രയ FM 99 ഒപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ആ പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു അമ്മ പാട്ടാണ്, നമ്മുടെ ബേസിൽ ജോസഫൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ആൻഡ് ആ സിനിമയുടെ പേര് അതിരടി എന്നാണ്. യെസ്, അതിരടിയിലെ അമ്മ പുതപ്പി എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ് വരുന്നത്.

ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സരിൻ ഷിഹാബ്, റിയാ ഷിബു എന്നിവരൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച തിയേറ്ററുകളിൽ കയ്യടി വാരി കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് അതിരടി. അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് സോങ് ആണ് അമ്മ പുതപ്പേ എന്നുള്ളത്. ആ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പാട്ട് സൂപ്പർ ട്രെൻഡിങ്ങിലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ലോകം ആ പാട്ടിനെ ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അരുൺ അനിരുദ്ധൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ് അതിരടി എന്നുള്ളത്. വിഷ്ണു വിജയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സുഹേൽ കോയയുടെ വരികൾക്ക് വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയ് എന്നിവരാണ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ശബ്ദം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ഇവരെ കൂടാതെ ഈ പാട്ടിന്റെ കോറസ് പോർഷനിൽ ഒരു ഗംഭീരമായിട്ടുള്ള ടീം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവരെല്ലാവരുടെയും ഒരു സൂപ്പർ സിങ്കില് ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അമ്മ പുതപ്പേ എന്ന ടൈറ്റിലില്. സോ എന്തായാലും ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കേട്ട് കളയാം മധുരടിയിലെ അമ്മ പുതപ്പേ എന്ന പാട്ട് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആവേശമായ നസ്ലിൻ. നസ്ലിന്റെ ഏറ്റവും പുതുപുത്തൻ ചിത്രത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ വി നോ ദാറ്റ് മൂവി ഈസ് മോളിവുഡ് ടൈംസ്. അതിലെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഇനി മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ.
1: മ്യൂസിക് മപ്പാസ്.

നസ്ലിന്റെ ഏറ്റവും പുതുപുത്തൻ ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരാധകർ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് മോളിവുഡ് ടൈംസിന് വേണ്ടിയിട്ട്. അതല്ലേ ഗോഡ് സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ജേക്സ് ബിജോയുടെ ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് കമ്പോസിഷൻ ആണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ അദ്രി ജോ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്രി ജോ, ജേക്സ് ബിജോയി, ട്രൈബ് മമ്മ മേരി കലി എന്നിവരെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടും ഉള്ളത്. അപ്പൊ എന്നാലും നമുക്ക് നമ്മുടെ മോളിവുഡ് ടൈംസ് അല്ലേ ഗോഡ് സോങ് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജയിലെ കുട്ടി. പുതുപുത്തൻ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ട്രാക്കുകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമിഴ് പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിസ് ഇസ് മീ ആർജെ ഏൽക്കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ദി ഓൺ ആസ്ട്രിയ FM 90.

അപ്പൊ പറഞ്ഞു വന്നത് ഒരു തമിഴ് പാട്ടിനെ പറ്റിയിട്ടാണ്. 29 എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സീൻ ഡോൾദൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള സിലൈ സിലൈ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. മ്യൂസിക് മപ്പാസിലൂടെ സീൻ ഡോൾദനും ചിന്മയ ശ്രീപത്തയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് കേട്ടോ ഇത്. ഉമാദേവിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. രത്നകുമാർ ഡയറക്ട് ചെയ്ത്, കാർത്തികേയൻ, ലോകേഷ് കനകരാജ് എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോസ്, ജി സ്ക്വാഡ് എന്നീ പ്രൊഡക്ഷൻ ബാനറിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ് 29 എന്നുള്ളത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ഇസ് ഡൺ ബൈ മാതേഷ് മാണിക്യം. സീം ഡോൾട്ടൺ മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടല്ലാതെ മറ്റൊന്നും ആരാധകർക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും കമ്പോസ് ചെയ്തിട്ടുള്ളത്. സോ 29 സീലേ സീലേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 99.9 നാട്ടാർ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

പാട്ട് കൂടി കേട്ടുകൊണ്ടാണ് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോകുന്നത്. സോ നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോഴത്തെ വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഡ്രാമ മൂവി ആയിട്ടുള്ള മധുവിധി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് കേട്ടോ.

ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലെ പാട്ടുകളെല്ലാം കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ് എന്നുള്ളത്. സോ നമ്മുടെ ഷറഫുദ്ദീനും കല്യാണിയും പണിക്കറും ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന മധുവിധുവിലെ മെല്ലവേ മെല്ലവേ എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഹിജാം അബ്ദുൾ വഹാബിന്റെ മ്യൂസിക് ആണ്, ബി കെ ഹരിനാരായണന്റെ വരികളാണ്, വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവരെ കൂടാതെ ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായ്കുമാർ, ശ്രീജയ, വിജിത, അമൽ, സഞ്ജു, മധു എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് പ്രൊഡ്യൂസ് ചെയ്ത്, വിഷ്ണു അരവിന്ദ് ഡയറക്റ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് മധുവിധു എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഒ ടി ടിയിൽ ഒരു സിനിമയുണ്ട്. സോ നമുക്ക് ഈ ഒരു സിനിമ കാണാം, ഭയങ്കര രസമായിട്ട് ചില് ചെയ്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിന് വലിയ ഭാരങ്ങളൊന്നും മാറ്റിവെക്കാത്ത, ഒരുപാട് നമ്മൾ ചിന്തിച്ച് തല പുകയ്ക്കണ്ടാത്ത ഒരു സിമ്പിൾ മൂവിയാണ് മധുവിധു. ആൻഡ് ഈ ഒരു സിനിമയിലെ മെല്ലവേ മെല്ലവേ എന്നുള്ള പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് മൊപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞു വരും അടുത്തയാഴ്ച. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ലിക്വിഡ് സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, സൗഹൃദങ്ങളിലും ലൈഫിലും മനുഷ്യർ നാം എപ്പോഴും അത്ഭുതപ്പെടുന്നവരാണ്. ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച പലരും അപ്രതീക്ഷിതമായി നമ്മളെ തനിച്ചാക്കി പോയിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ അധികം അടുപ്പമില്ല എന്ന് കരുതിയ തീർത്തും അപരിചിതരായ ചിലരാകും നമ്മൾ വീണു പോകുമ്പോൾ ഒരു കൈത്താങ്ങായി വരുന്നത്. ആരാണ് കൂടെ നിൽക്കുക? ആരാണ് പാതി വഴിയിൽ മാറി നടക്കുക എന്ന് നമുക്കൊരിക്കലും മുൻകൂട്ടി പറയാൻ കഴിയില്ല. മനുഷ്യബന്ധങ്ങളുടെ ഈയൊരു അനിശ്ചിതത്വം തന്നെയാണ് ജീവിതത്തെ എത്ര മനോഹരവും അതേസമയം വല്ലാതെ സങ്കീർണവും ആക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മനുഷ്യർ എന്തുകൊണ്ട് ഇത്ര വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നുവെന്ന്? മനുഷ്യരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരോട് അല്പം കരുണ കാണിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും നമുക്കറിയാത്ത വലിയൊരു യുദ്ധം ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാവും. ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിചിത്രമായി പെരുമാറുമ്പോഴോ അതിന് പിന്നിൽ പറയാതെ പോയ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അവരെ മുൻവിധികൾ വെച്ച് ജഡ്ജ് ചെയ്യാതെ എന്തായാലും സാരമില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകും, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഈ ശാസ്ത്രം എത്രയൊക്കെ വളർന്നാലും നാളത്തെ കാലാവസ്ഥ മുതൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വരെ നമുക്ക് പ്രവചിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ചിരിക്കുമ്പോൾ കരയുകയും സങ്കടം വരുമ്പോൾ അതാരെയും കാണിക്കാതെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മനുഷ്യർ. പുറമേ കാണുന്നതല്ല ഒരാളുടെ യഥാർത്ഥ മുഖം. അത് അവരുടെ ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യനെ പൂർണ്ണമായി വായിച്ചെടുക്കുക അല്ലെങ്കിൽ 100% മനസ്സിലാക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഓരോരുത്തരും ഓരോ മുഖം മൂടിക്കുള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ ലോകത്തെ കാണിക്കുന്ന ഒരു മുഖമുണ്ട്. എന്നാൽ ഈ രാത്രിയുടെ ഒറ്റപ്പെടലിൽ നമ്മൾ നമ്മളോട് മാത്രം കാണിക്കുന്ന മറ്റൊരു മുഖവുമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും തമാശ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതാണായിരിക്കും ഒരുപക്ഷെ ഉള്ളിൽ ഏറ്റവും വലിയ സങ്കടം പേറുന്നത്. നമ്മൾ അവരുടെ ചിരി കണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കും. ഉള്ളിലെ മുറിവുകൾ ആരെയും കാണിക്കാതെ മറച്ചു പിടിക്കാൻ ഈ മനുഷ്യനോളം കഴിവുള്ള മറ്റൊരു ജീവിയും ഈ ലോകത്തില്ല. അത് തന്നെയാണ് മനുഷ്യരെ എപ്പോഴും സങ്കീർണമാക്കി മാറ്റുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കാലം കഴിയുന്തോറും മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെ നമ്മൾ കണ്ട ആളായിരിക്കില്ല ഇന്ന്. അവരുടെ ലൈഫിലെ അനുഭവങ്ങൾ, അവർ നേരിട്ട തകർച്ചകൾ, വിജയങ്ങളൊക്കെ അവരെ മാറ്റും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല, ഇത് ഞാൻ പണ്ട് കണ്ട ആൾ തന്നെയാണോ എന്ന്. അതെ, അവർ അത് തന്നെയാണ്. പക്ഷേ ഈ അനുഭവങ്ങളുണ്ടല്ലോ, അത് അവരെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഒരാളെ നമ്മൾ ഒരിക്കൽ മനസ്സിലാക്കി എന്ന് കരുതിയാലും അടുത്ത ദിവസം അവർ നമുക്ക് മുന്നിൽ ഒരു പുതിയ പുസ്തകമായിട്ടാവും നിൽക്കുക. മനുഷ്യരെ എപ്പോഴും ഒഴുകുന്ന ഒരു പുഴയോടാണ് ഉപമിക്കാൻ കഴിയുക. ഒരേ വെള്ളത്തിൽ നമുക്ക് രണ്ട് തവണ ഇറങ്ങാൻ കഴിയില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിന്റെ കാര്യം എടുക്കാം. പരസ്പരം അറിയാമെന്ന് കരുതി ജീവിച്ചു തുടങ്ങുന്ന രണ്ടുപേര് പെട്ടെന്നൊരു ദിവസം തീർത്തും അപരിചിതരെ പോലെയാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിന് കാരണം മനുഷ്യൻ്റെ ആ മനസ്സാണ്. നമ്മൾ ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നാളെ നമ്മൾ വെറുത്തു പോയേക്കാം. നമ്മൾ ഒരാളിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവർ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നും ഇരിക്കണം എന്നാണ്. എന്നാൽ മനുഷ്യരുടെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തിൽ ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നതിനേക്കാൾ അവരുടെ മാറ്റങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് എപ്പോഴും പ്രധാനം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്താറില്ലേ? ഒരു കാരണവുമില്ലാതെ നമുക്ക് സങ്കടം വരും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തും. നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നമുക്ക് തന്നെ പലപ്പോഴും അറിയില്ല. നമ്മൾ തന്നെ നമുക്കൊരു അത്ഭുതമായിരിക്കുമ്പോൾ മറ്റുള്ളവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണത്? അതുകൊണ്ട് മനുഷ്യരെ അവരുടെ എല്ലാ കുറവുകളോടും കൂടി തന്നെ അംഗീകരിക്കുക. പരസ്പരം മനസ്സിലാക്കുന്നതിനേക്കാൾ വലുതാണല്ലോ പരസ്പരം സ്നേഹിക്കുക എന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.